0: to also address Seychelles National Assembly and interact with members of Indian diaspora. Prime Minister to share his thoughts in Mann Ki Baat program on Akashvani at 11 this morning. Ministry of External Affairs asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. US military strikes multiple targets in Iran for second day at the direction of President Donald Trump. Death toll in Venezuela's earthquakes rises to 1,430 as rescuers continue search for survivors. And India's Kidambi Srikanth enters final of men's singles event at US Open Badminton in California. And with that, we end the morning news. Have a nice day.
1: നോവൽ സഞ്ചാരം.
2: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
3: ലഹള കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിച്ചാമണി അയ്യർ വേലുമ്മാനെ സമീപിച്ചത്. പാണ്ടിയിൽ നിന്ന് ചരക്കുമായി വന്ന് കോവിലകങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും നടന്നു വിറ്റ് ജൗളിക്കാരനായി വികസിച്ച ആളാണ് പിച്ചാമണി അയ്യർ. മഹാപരിശ്രമശാലി, കുറുക്കൻ്റെ ശൃംഗാരവും കുറിഞ്ഞിപ്പൂച്ചയുടെ വിനയവും കൂടിക്കലർന്ന ഒരു ഭാവമാണ് പിച്ചാമണി അയ്യരുടെ മുഖത്തിനെപ്പോഴും. ലഹള കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പണക്കാരനായി. ലഹളയെ തുടർന്നുണ്ടായ പോലീസ് നായാട്ട് കാലത്ത് പ്രമാണപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങളും സംഭാവന വാങ്ങിയ പണക്കിഴികളും പൂഴ്ത്തിവെക്കുന്നതിൽ സഹായിച്ചത് പിച്ചാമണി അയ്യരാണെന്നും പിന്നീട് അതെല്ലാം എന്നേക്കുമായി അദ്ദേഹത്തിൽ പൂണ്ടുപോയി എന്നും നാട്ടുകാർക്കിടയിൽ ഒരു സംഭാഷണമുണ്ട്. ശരിയാവാൻ ഇടയില്ല. അദ്ദേഹം പരിശ്രമശാലിയാണ്. ഇന്ന് അദ്ദേഹം വസ്തു മേൽച്ചാർത്ത് വാങ്ങാനായിട്ടാണ് വേലുമാനെ സമീപിച്ചത്. കുറച്ചു നേരത്തെ സംഭാഷണം, പിന്നെ ചില കൈമുദ്രകൾ. അത് വേലുമാനുള്ള ദക്ഷിണയെപ്പറ്റിയാണ്. എല്ലാം ഉറച്ചു. അതിൻ്റെ ഫലമോ, 3 ഏക്കർ വരുന്ന

0: ഇത്രയൊക്കെ പരാക്രമങ്ങൾ നടത്തിയ വേലുമ്മാനും നമ്പിടിക്കും മേൽച്ചാർത്ത് നിൽക്കുന്നുവെന്ന് കേട്ടാൽ നിശബ്ദമായി നോക്കിയിരിക്കാൻ കഴിയില്ല. നിയമം വന്നോ? നമ്പിടി ഇടയിൽ ചോദിച്ചു. ഇല്ല, അതിനു മുമ്പേ ആവുന്നതൊക്കെ ചെയ്തു വെക്കണം. എന്ത്? ആ കിഴക്കേപ്പുറത്തെ ഭൂമിക്ക് ആളുണ്ട്. ആരാ? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആ സ്ത്രീയില്ലേ, ലക്ഷ്മിക്കുട്ടിയമ്മ. അവര് നോക്കാം. പക്ഷേ, വേലുമാൻ പതുക്കെ ഒരു ചിരി ചിരിച്ചു. ഏ, അതിലൊരു കഷ്ണം ഭൂമി. ഭൂമി എനിക്ക് തരണം. എന്റെ മരുമകൾ താമസിക്കുന്ന ആ ഭാഗം. ഖിലാഫത്തുകാരൻ രാമ മാസ്റ്ററെ, പക്ഷെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു, വെറുത്തു എന്നൊക്കെയല്ലേ വേലുവരെ പറഞ്ഞത്? എന്നാലും എന്റെ കുടുംബത്തിൽ പറഞ്ഞില്ലേ? വേലുമാൻ അല്പം ആക്കത്തിൽ നിന്നു. വാസ്തവത്തിൽ ആ കഷ്ണം ഭൂമിക്ക് വേണ്ടിയാണ് വേലുമാൻ ഈ വേലത്തരമൊക്കെ ചെയ്തത്. ഇത്രകാലമായിട്ടും തനിക്ക് കീഴടങ്ങാത്ത ആ മരുമകളെയും അവളുടെ ഭർത്താവിനെയും ഒരു പാഠം പഠിപ്പിക്കാതെ മരിച്ചാൽ കണ്ണടയുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അതങ്ങനെ വേണമെന്ന് വെച്ചാലും ചെയ്യാം എന്ന് നമ്പിടി പറഞ്ഞപ്പോൾ വേലുമാന് വീർപ്പ് വീണു. നമ്പിടി ഒരു തീയാണെങ്കിൽ വേലുമാൻ ചുഴലിക്കാറ്റാണ്. അവരുടെ സമ്മേളനത്തിൽ പലതും കത്തും കരിയും. അന്ന് തിരിച്ചു പോരുമ്പോൾ മാസ്റ്ററുടെ പുരയ്ക്ക് നേരെ വേലുമാനൊന്നു നോക്കി. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, നിൽക്ക്.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി സ്മൃതിമധുരം. നായികയ്ക്ക് സാന്ത്വനവും തണലുമാകുന്ന നായകൻ, ഇങ്ങനെ നിരവധി ചലച്ചിത്രങ്ങളുണ്ട്. അതിൽ നിന്ന് രണ്ട് ഗാനങ്ങൾ ഇന്ന് സ്മൃതിമധുരത്തിൽ കേൾക്കാം. നായികയ്ക്ക് സാന്ത്വന സ്പർശം ചൊരിയുന്ന വാക്കുകളുമായി നായകൻ പാടുന്നു. കന്മദം എന്ന ചിത്രത്തിനു വേണ്ടി നായകന് വേണ്ടി പാടിയത് യേശുദാസ്, വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നായകന് വേണ്ടി പാടിയത് MG ശ്രീകുമാർ. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: നായികയ്ക്ക് സാന്ത്വനവും തണലുമാകുന്ന നായകൻ പാടുന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമൂകം എന്നു തുടങ്ങുന്ന ഗാനത്തിൻ്റെ അവസാന പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
2: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഗാനം പഠിച്ചു കഴിഞ്ഞു. ഇതിൽ ഒരു ഹമ്മിങ് കൂടിയുണ്ട്, അത് നമുക്കിന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഫുൾ സോങ് പാടി നോക്കാം.
3: ശരി സാർ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കഥ പറയട്ടെ. കഥയാണ് കേട്ടോ, അതായത് കഥയിൽ ചോദ്യമില്ല എന്നർത്ഥം. ആരും കാണാതെ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങളെയെല്ലാം കാക്ക പോറ്റി വളർത്തി. വളർന്നു കഴിഞ്ഞപ്പോൾ കുയിൽ വന്നു. സ്വന്തം കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങി. കുയിൽക്കുഞ്ഞ് കാക്കയമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ നൽകി യാത്ര പറഞ്ഞു. സൂത്രക്കാരിയായ കുയിൽ കള്ള കണ്ണുകൊണ്ട് കാക്കയെ നോക്കി. നിന്നെ ഞാൻ കബളിപ്പിച്ചല്ലോ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. കാക്ക അത് കണ്ട് കുയിലിനോട് പറഞ്ഞു, നീ എന്ത് കരുതി എന്നെ കബളിപ്പിച്ചെന്നോ? ഒരിക്കലുമില്ല. നിന്റെ മുട്ടയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടയിരുന്നതും വിരിയിച്ചതും കുഞ്ഞുങ്ങളെ പോറ്റിയതും. നിന്റെ കുഞ്ഞാണിതെന്ന് അറിയാമായിരുന്നിട്ടും ഞാനിതിനെ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തി. നീയോ അതിനെ സൂത്രത്തിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നു. കുയിൽ നാണിച്ചു, തലതാഴ്ത്തി. പിന്നെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പറന്നകന്നു. പലരും പലതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹായഹസ്തം നീട്ടുന്നത്, വീഴുന്നവരെ താങ്ങുന്നത്. എന്നാൽ യാതൊരു നന്ദിയും പ്രകടിപ്പിക്കാതെ പലരും നടന്നകലുകയും പറന്നുയരുകയും ചെയ്യും. പിന്നെ തിരികെ വരികയേയില്ല.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കരിയിലെ കുളങ്ങരയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ. ഞാൻ ഓർമ്മിച്ചപ്പിലേക്ക് ഒരു ഓർമ്മ പങ്കുവയ്ക്കുന്നു. ഓർമ്മ ഇതാ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്തുള്ള ശ്രീകൃഷ്ണ ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ധാരാളം സ്റ്റാഫുകളും ജോലികളുമുള്ള സ്റ്റുഡിയോയായിരുന്നു അത്. അവിടെയുള്ള ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്നു മണിസാർ. അദ്ദേഹം നല്ല ഫോട്ടോഗ്രാഫറും നാടക സംവിധായകനുമായിരുന്നു. ഒരു ദിവസം രാവിലെ മണിസാർ പതിവ് പോലെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇതാണ് സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ സാർ. മണിസാറിൻ്റെ ഒരു നാടകത്തിൻ്റെ ഗാനങ്ങളുടെ സംഗീതം ചെയ്യുവാനായി വന്നതായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ സംഗീത സംവിധായകനെ കണ്ടു. കണ്ണൂർ രാജൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം ഇന്ന് ഓർമ്മിച്ചപ്പിലൂടെ ആവശ്യപ്പെടുകയാണ്. പല്ലവി എന്ന ചിത്രത്തിലെ കിളിക്കൊത്ത കരളുള്ള എന്ന് തുടങ്ങുന്ന ഗാനം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ, കരിയിലെ കുളങ്ങര. പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ ഗാനമാണ് ഇത്. കണ്ണൂർ രാജൻ സംഗീതം നൽകി. മാധുരിയും സംഘവും പാടിയത്. ചിത്രം പല്ലവി

നല്ലൊരു ഗാനം കേട്ടു അല്ലേ? ആ നല്ല ഗാനത്തിനൊപ്പം മറ്റൊരു നല്ല ഓർമ്മയും കൂടെ പങ്കുവയ്ക്കട്ടെ. ആലപ്പുഴയിലുള്ള ജയമണി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിൻ്റെയും രഞ്ജിനിയുടെയും ഗാനസല്ലാപത്തിൻ്റെയും എന്ന് വേണ്ട ആകാശവാണിയിലെ എല്ലാ അംഗങ്ങളുടെയും പൂർവകാല സുഹൃത്താണ് ഞാൻ. എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. അതിനു മുമ്പ് ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ഒരു കുടുംബത്തിൽ ഞാൻ പോവുകയുണ്ടായി. അവിടെ ഒരു ഉമ്മയും ചെറുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ചെറുമോൻ കുടുകുട ചിരിക്കുന്നു. ആ ചിരിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് എനിക്കും തോന്നി. ചോദിച്ചപ്പോൾ ചെറുമോൻ കാര്യം പറഞ്ഞു. അവൻ ഗൾഫിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നാട്ടിലേക്ക് വാപ്പയുമായി വന്നതാണ്. ഇനി കാര്യം പറയാം. ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. കേട്ട ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, വാപ്പ വരട്ടെ വാങ്ങിച്ചു തരാം. ഉമ്മ വിചാരിച്ചു വല്ല സിനിമയ്ക്കും പോകാൻ കാശ് ചോദിക്കുകയാണെന്ന്. അതാണ് ആ കുഞ്ഞിൻ്റെ ചിരിയുടെ രഹസ്യം. ചിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്, മറിച്ചാണെങ്കിലോ? അതുകൊണ്ട് ഇക്കുറി എനിക്ക് വേണ്ടത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന ഗാനമാണ്. ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ, ജയമണി, ആലപ്പുഴ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MV ശ്രീനിവാസൻ ഈണം പകർന്ന് S ജാനകി പാടിയ ഗാനം.

ഓർമ്മിച്ചപ്പിൽ ഇനി അല്പം നീണ്ട ഒരു കത്താണ് കേട്ടോ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇത്തിത്താനത്ത് നിന്ന് സി രമണിയമ്മ. നല്ലൊരു ഓർമ്മയാണ് സി രമണിയമ്മ ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 19 വർഷം ഈ ഇടവ മാസത്തിൽ തികഞ്ഞു. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച എല്ലാവരെയും ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ മകൻ അരുൺകുമാർ, അവന് 2 വയസ്സ്. അവനെയും എടുത്ത് ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കല്ലറയിലുള്ള തുമ്പോടാണ് എൻ്റെ സ്ഥലം. അവനുമായി വീടിൻ്റെ ഇളം തിണ്ണയിലിരിക്കുമ്പോൾ കാക്ക കരയുന്ന ശബ്ദം. മുറ്റം കഴിഞ്ഞാൽ മുൻവശത്ത് ഇറക്കമാണ്. കുഞ്ഞിനെ തിണ്ണയിലിരുത്തി ഞാൻ എഴുന്നേറ്റ് പോയി നോക്കി. കാക്ക കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കിളി കരയുന്ന ശബ്ദവും കേൾക്കാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അതാ, ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കൊടിമരത്തിന് താഴേക്ക് ഉരുളുന്നു. ഞാൻ അന്തിച്ചു നിന്ന് നോക്കുകയാണ്. കിളി വീണ്ടും എഴുന്നേറ്റ് കൊടിച്ചുവട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം. അത് അമ്മ കിളിയായിരിക്കും. മകനോട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കണം, ഇറങ്ങരുത്. ഞാൻ താഴെ ഇറങ്ങി കൊടിമരച്ചുവട്ടിലേക്ക് നോക്കി. ഞാൻ ചെന്നപ്പോൾ അമ്മക്കിളി പറന്നു മരത്തിന് മുകളിലേക്ക് പോയി. മുഖത്ത് ചെറിയ ചുവപ്പും തൊപ്പി വച്ചതുപോലെ തലയുമുള്ള കിളി. നോക്കുമ്പോൾ 2 കിളിക്കുഞ്ഞുങ്ങൾ കൊടിച്ചുവട്ടിൽ കിടന്ന് വാ പൊളിക്കുന്നു. ഞാൻ ഉടനെ കൂട് കണ്ടു. കുരുമുളക് കൊടിയില പറിച്ച് കിളിയെ സ്പർശിക്കാതെ എടുത്ത് കൂടിനുള്ളിൽ വെച്ചു. എന്നിൽ നിന്നും കുറേ ഉയരെയായിരുന്നു ആ കൂട്. അപ്പോൾ ഞാൻ കണ്ടു 2 കിളികൾ. അച്ഛനും അമ്മയുമായിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞു ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. എൻ്റെ അമ്മയെ അപ്പോൾ ഞാൻ ഓർത്തു. ആ കിളിപ്പെണ്ണിൻ്റെ വേദന എനിക്ക് മനസ്സിലായി. ഈ അവസരത്തിൽ അമ്മയെ അനുപമേ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് സി രമണിയമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം അരനാഴിക നേരം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ ആകാശവാണിയുടെ പല പരിപാടികളിലും പങ്കുചേരുന്ന പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. വളരെ ദീർഘമായ ഒരു ഓർമ്മയാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. കത്ത് വായിക്കാം. ശ്രീനിവാസൻ ഞങ്ങളുടെ മുടി മിനുക്കുന്ന ശില്പിയാണ്. മുടിവെട്ടുകാരൻ, ബാർബർ തുടങ്ങിയ പേരുകൾ ഓർമ്മകളായി. ഹെയർ സ്റ്റൈലർ, ഹെയർ ഡ്രസ്സർ തുടങ്ങിയവയാണ് നടപ്പ് വിശേഷണങ്ങൾ. ആധുനികമായ എല്ലാ യന്ത്ര സാമഗ്രികളും അമ്പാടി ഫാഷൻസിലുണ്ട്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മകൻ അമ്പാടി മരണമടഞ്ഞു എന്ന കാര്യം കൂടി പത്തിയൂർ ശ്രീകുമാർ ഈ കത്തിൽ ചേർത്തിരിക്കുന്നു. തുടർന്ന് വായിക്കാം. ഞാനടക്കമുള്ള മുതിർന്ന പൗരന്മാരെ, അതായത് റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ MS വേണുഗോപാൽ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജയകുമാർ, വിരമിച്ച തഹസിൽദാരായ ഈ ഉള്ളവൻ തുടങ്ങി സടകൊഴിഞ്ഞ പ്രമാണിമാരെ സുന്ദരന്മാരാക്കുക എന്ന കൃത്യമാണ് ഏറെ ദുഷ്കരം. മുടിവെട്ട് തൊഴിലിൽ അന്യസംസ്ഥാനക്കാരുടെ കടന്നുകയറ്റം ശ്രീനിവാസന് ഏറെ ക്ഷീണമായി. അതുകൊണ്ട് അമ്പാടി ഫാഷൻസിലെത്തുന്നവരെ സുന്ദരന്മാരാക്കുന്നതിനൊപ്പം ഭാഗ്യവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനവും ടിയാൻ സമാന്തരമായി തുടങ്ങി. അതായത് ഭാഗ്യക്കുറി കച്ചവടം തുടങ്ങി എന്ന് ചുരുക്കം. രാവിലെ 7 മണിക്ക് കടയിലെത്തും. ആകാശവാണി പ്രവർത്തനക്ഷമമാക്കും. ഭക്ഷണത്തിന് വീട്ടിൽ പോകുന്ന 2 മണിവരെ അമ്പാടിയിലെ റേഡിയോ പാടുകയും പറയുകയും ഫോൺ വിളിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ആകാശവാണി പരിപാടികളെ സംബന്ധിച്ച് ശ്രീനിവാസന്റെ നിരീക്ഷണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആകാശവാണിയുടെ സുഹൃത്ത് എന്ന നിലയിൽ നാടകം, ഗ്രാമകേരളം എന്നീ പരിപാടികളിൽ എന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എന്നെ പരിഷ്കാരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശ്രീനിവാസനിലെ ശ്രോതാവ് വാചാലനാകുന്നത്. ഫോണിൻ പ്രോഗ്രാം, ഹലോ സന്ദേശഗാനം, രഞ്ജിനി, ഓർമ്മച്ചപ്പ്, എന്തിനധികം രഞ്ജിനിയിലേക്ക് സ്ഥിരമായി എഴുതുന്നവരുടെ പേരുകൾ വരെ നമ്മുടെ ശ്രീനിക്ക് കാണാപാഠമാണ്. എഴുതാൻ വശമില്ല. ആകാശവാണിയിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചാൽ കസേരയിലിരിക്കുന്നവർ കത്തിയെടുക്കും എന്നാണ് ടിയാന്റെ ഭാഷ്യം. നാമമാത്രമായ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ നായകന്. അവർ മക്കൾ 8 പേർ. ഒരു നേരം മാത്രം ഭക്ഷണം. 50 വർഷം മുമ്പുള്ള ഒരു തൊഴിലാളി കുടുംബത്തിന്റെ ചിത്രമാണ്. വീടിന്റെ മുകളിൽ പുക കാണണേ എന്നാണ് പ്രാർത്ഥന. പുകയുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കാണും. 3 നേരം വേണ്ട, 2 നേരമെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പഠിക്കാമായിരുന്നുവെന്ന് ശ്രീനി പറയും. നമുക്ക് ചെപ്പിലേക്ക് വരാം. പ്രിയപ്പെട്ട ടിയാന്റെ ഗായകനാണ് KP ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു ഗാനമാകാം ഇന്ന് ഓർമ്മച്ചപ്പിൽ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയ മാരുവിൽ ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ ശ്രീനിവാസന് വേണ്ടി കേൾപ്പിക്കുമോ എന്നാണ് പത്തിയൂർ ശ്രീകുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം K. രാഘവൻ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഗായകൻ KP ബ്രഹ്മാനന്ദൻ പാടിയത്.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസൻ ഡി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഒരു ശ്രീനിവാസന് വേണ്ടി പാട്ട് കേൾപ്പിച്ചു മറ്റൊരു ശ്രീനിവാസന്റെ കത്ത് ഇതാ വായിക്കുന്നു. എൻ്റെ ഓർമ്മയുടെ ചെപ്പ് തുറക്കുമ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ നഗരത്തിൽ കേട്ട ഒരു അനൗൺസ്മെൻ്റ് വാചകമാണ് ഓർമ്മയിൽ വരുന്നത്. രൂപവാണിയുടെ മുറപ്പെണ്ണിന് ഒരു ശകുന്തള സാരിയും ഒരു പട്ടുതൂവാലയും, ഇതായിരുന്നു ആ അനൗൺസ്മെൻ്റ്. ആലപ്പുഴ നഗരത്തിലെ 3 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന 3 സിനിമകളുടെ പരസ്യവാചകമാണ് ഒരു വാഹനത്തിൽ നിന്നും കേൾക്കുന്നത്. ആലപ്പുഴക്കാർക്ക് അക്കാലം ആഘോഷമാണ്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം ധനുമാസം 1 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം കൂടാതെ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവവും ഇതിനോടൊപ്പമാണ് നടക്കുന്നത്. അതിനാൽ മുല്ലയ്ക്കൽ 0 ജംഗ്ഷൻ മുതൽ വടക്ക് കിടങ്ങാമ്പറമ്പ് വരെയുള്ള റോഡിലൂടെ ഒഴുകിപ്പോകുന്നത് ആബാലവൃദ്ധം ജനസാഗരമാണ്. കൂടാതെ റോഡിന് ഇരുവശത്തും എല്ലാവിധ താൽക്കാലിക കച്ചവടക്കാരുമുണ്ട്. ഈ അനൗൺസ്മെൻ്റ് ഈ ഉത്സവ പ്രേമികൾക്കുള്ളതാണ്. ധനുമാസം 1 മുതൽ 11 വരെയുള്ള ഓരോ ദിവസത്തെയും ചിറപ്പ് നടത്തുന്നത് ഓരോ വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സംഘത്തിൻ്റെയോ വേദിയിലായിരിക്കും. അക്കാലത്തെ 8-ാം ദിവസത്തെ ചിറപ്പ് സ്ഥിരമായി നടത്തിയിരുന്നത് ആലപ്പുഴയിലെ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിറപ്പിന് യേശുദാസ്, എസ് ജാനകി, മാധുരി ഇവരുടെയൊക്കെ ഗാനമേളയും സംഗീത കച്ചേരികളും ഓരോ വർഷവും ഉണ്ടാകുമായിരുന്നു. 8-ാം ചിറപ്പ് നടത്തിയിരുന്ന ആ വ്യക്തി അന്നേ ദിവസം തൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് വീട്ടിൽ സൽക്കരിക്കുമായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം കാലക്രമേണ ക്ഷയിച്ചു തുടങ്ങി. അതോടെ നിരാശനായി.

ഗാനം കേട്ടിട്ടുള്ളവരും മറക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഹൃദ്യമാണ്. കരയുന്നു, പുഴച്ചിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾ ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

കോട്ടയം ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരുപക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഭൂതകാലത്തിൻ്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയ പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിലാണ്. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും. എൻ്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സെൻറ് ബെർക്ക്മാൻസ് കോളേജിലേക്ക് പഠിക്കാൻ പോയ കാലത്താണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. കോളേജിന് സമീപമായിരുന്നു വീട്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങൾ

അവളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന പാട്ടുകൾ ഏറെയുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയ ആ പഴയ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കായി ജ്ഞാനസുന്ദരി എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എൻ്റെ സഹപ്രവർത്തകയായിരുന്നിട്ടുള്ളതും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും നല്ല റേഡിയോ ശ്രോതാവും കൂടിയായ ശ്രീമതി അക്കാമ ജോസഫിനും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ സുന്ദരമായ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകൾക്ക് കൂട്ടായി ഗാനപിത അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം, ചിത്രം ജ്ഞാനസുന്ദരി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ തുടക്കത്തിൽ പറഞ്ഞ കഥ കേട്ടില്ലേ? ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിലെ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നത്. വീണുകിടക്കുന്നവരെ താങ്ങുന്ന കരങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടാതിരിക്കട്ടെ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
0: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്. സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി.
7: ഹലോ
8: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത്?
7: വീണ്ടും
8: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
9: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
7: സാർ, ഇത്രയും രൂപ.
9: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
7: 2 ലക്ഷം
10: എന്ത് പറ്റി അച്ഛാ?
7: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
8: അയ്യോ,
7: കട്ട് ചെയ്തു.
10: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
7: തട്ടിപ്പോ?
10: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
7: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
10: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: അമരമെന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ലതികയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ആകാശവാണി, സമയം 10 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ഒട്ടനവധി കത്തുകളാണ് നമ്മുടെ മുന്നിലുള്ളത്.
0: ധാരാളം ഇമെയിലും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം കത്തുകളിലേക്ക് പോകാം.
1: ആയിക്കോട്ടെ.
0: വക്കം വാഹിദ് കല്ലറ June 17 to 23 വരെ പ്രക്ഷേപണം ചെയ്യുന്ന വിവിധ പരിപാടികളെ കുറിച്ച് വിശദമായി കത്തെഴുതിയിട്ടുണ്ട്. ഓരോ ദിവസത്തെ ഓരോ കത്തായിട്ടാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ ചങ്ങമ്പുഴ കവിത ഉൾപ്പെടുത്തിയതും വളരെ ഇഷ്ടപ്പെട്ടു. ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ കാവാലം ശ്രീകുമാർ ആലപിച്ച വള്ളത്തോളിന്റെ സ്ത്രീകൾ എന്ന കവിതയും 6:15 ബോംബെ സിസ്റ്റേഴ്സ് പാടിയ ഉദയഗീതവും വൈകിട്ട് 5:45 അഞ്ജന ദേവികൃഷ്ണ പാടിയ ഭക്തിഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. ഇത് 18 പരിപാടി. 19 ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ ജി ശ്രീറാം ആലപിച്ച ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗവും 6:15 ഉദയഗീതത്തിൽ ജി അരുന്ധതി, സരസ്വതി എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 20 പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ മുട്ടറ രവീന്ദ്രൻ ആലപിച്ച പി കുഞ്ഞരാമൻ നായരുടെ ഇരുട്ടിലെ മനുഷ്യൻ എന്ന കവിതയും 6:15 ഉദയഗീതത്തിൽ പന്തളം ബാലൻ, സരസ്വതി, ജോസഫ് എന്നിവർ പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. 21 രഞ്ജിനി സുധീരൻ ആലപിച്ച ഒ എൻ വിയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയും 6:15 കാവാലം സജീവ് പാടിയ ഉദയഗീതവും മൊഴിയുറവുകളിൽ എൻ കെ ജോഷിലാൽ തയ്യാറാക്കിയ കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖവും ഇഷ്ടപ്പെട്ടു. 23 അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ വി ടി മുരളി ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും വൈകിട്ട് 5:45 ആലപ്പി ഹരിദാസും സംഘവും പാടിയ ഭക്തിഗാനങ്ങളും രാത്രി 8 സാഹിത്യരംഗത്തിൽ കലാം പാങ്ങോടിന്റെ കവിതകളും ഡേവിഡ് മാത്യുവിന്റെ പ്രഭാഷണവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. 9:30 ആറ്റുവാശേരി രാമകൃഷ്ണൻ അവതരിപ്പിച്ച കഥാപ്രസംഗം രാധാമാധവും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
1: യോഗാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയെക്കുറിച്ചാണ് ഐവർകാരയിൽ നിന്നും ശ്രീദേവി എഴുതിയിരിക്കുന്നത്. June 17 രാവിലെ 11 മുതൽ 12 വരെയുള്ള തത്സമയ ഫോണിൻ പരിപാടിയിൽ അതിഥിയായി എത്തിയ ഡോക്ടർ വസുന്ധര മാമിനോട് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് കത്ത് തുടങ്ങുന്നത് തന്നെ. ശ്രീമതി MS ആശയും ഡോക്ടറും കൂടി ചേർന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയ പരിപാടി മനോഹരം.

0: മായിരുന്നു. യോഗയെപ്പറ്റി ഒരുപാട് അറിവ് ഈ പരിപാടി പകർന്നു നൽകി. ഡോക്ടറുടെ വർത്തമാന ശൈലി ഏറെ ആകർഷണീയമായിരുന്നു എന്നും കുറിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കത്തവരെ നിർത്തുന്നത്.
1: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീത ശിവരാമൻ. 12 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത് സാഹിത്യവേദി നന്നായിട്ടുണ്ട്. ഉൾപ്പെടുത്തുന്ന പതിവ് വിഭവങ്ങൾ ഒന്ന് മാറ്റിപ്പിടിച്ചാലെന്താ എന്നൊരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. ഒരു കഥ, രണ്ടുപേരുടെ കവിത തീർന്നു. അങ്ങനെയല്ലാതെ നാടകം കൂടി ഉൾപ്പെടുത്താമോ എന്നാണ് MD ശിവരാമനും ഗീത ശിവരാമനും ചോദിക്കുന്നത്.
0: നാടകത്തിനായി നമുക്ക് പ്രത്യേക സമയമുണ്ടല്ലോ, അതുപോലെ തന്നെ നാടകം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയല്ലേ, അത് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
1: നാടകം സ്ഥിരമായി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സാഹിത്യവേദിയിൽ അത് ഉൾപ്പെടുത്തേണ്ട കാര്യം വരുന്നില്ല. ഏതായാലും മുല്ലക്കര സോമശേഖരപിള്ളയുടെ കവിതകൾ, വിശ്വമനോഹരി, എന്റെ യാത്ര, തഴവ ബഷീർ തോപ്പിൽ അവതരിപ്പിച്ച കഥ 7 അത് വളരെ നന്നായി, ആതിരാശരത്തിന്റെ കവിതകൾ സന്ധ്യ, പുതുവർഷ പുലരി നന്നായി, ആലാപനം ഏറെ ഇഷ്ടപ്പെട്ടു, ഹൃദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊരു കഥ കൂടി അയച്ചിട്ടുണ്ട്. 16 8 പ്രക്ഷേപണം ചെയ്ത സർഗകേരളം ഹൃദ്യമായി, പെരുമടവത്തിന്റെ കഥ ഏറെ നന്നായി, സാവിത്രി രാജേന്ദ്രന്റെ കവിത തോന്നിയാക്ഷരങ്ങൾ വിഷയം കൊണ്ടും ആലാപനം കൊണ്ടും ഏറെ ഹൃദ്യമായിരുന്നു. മുമ്പ് പ്രക്ഷേപണം ചെയ്തിരുന്നു എന്നൊരു സംശയം. സർഗകേരളത്തിൽ ഈ കഥയും കവിതയും മുൻപ് പ്രക്ഷേപണം ചെയ്തു തന്നെയാണ്. ഏതായാലും വളരെ നന്നായി, ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുകയാണ്. 19 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായി. പരിപാടികളെ വളരെ വിശദമായി വിലയിരുത്തിക്കൊണ്ടാണ് MD ശിവരാമനും ഗീതാ ശിവരാമനും പാലക്കാട് നിന്ന് ഈ കഥകൾ അയച്ചിരിക്കുന്നത്.
0: അടുത്ത കത്ത് കോട്ടയത്ത് നിന്നും തങ്കച്ചന്റേതാണ്. പരിപാടികളുടെ വിലയിരുത്തലുകൾക്ക് മുൻപ് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ആകാശവാണി പരിപാടികളുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. പരിപാടികളെപ്പറ്റി പറഞ്ഞാൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് പ്രക്ഷേപണം ചെയ്താൽ നന്നായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. രാത്രിയിൽ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് ന്യൂസ് ഹെഡ്ലൈൻസ് കൊടുക്കാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
1: അത് ഇത് സംബന്ധിച്ച വിഭാഗത്തിൽ അറിയിക്കുന്നതാണ്. അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്.
0: അതെ, 12 പ്രകാശധാരയിൽ വനിതകളിലെ മൂഡ് സ്വിംഗ്സിനെ പറ്റി ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു, നന്നായി. 14 പുലർവേട്ടത്തിൽ ഗാനരചയിതാവ് പഴവിള രമേശന്റെ ശബ്ദം കേൾപ്പിച്ചത് മനസ്സിനെ പൂർവ്വകാല സ്മരണയിലേക്ക് നയിക്കുന്നതായിരുന്നു. ആയുരാരോഗ്യത്തിൽ സ്ത്രീകളിലെ യൂറിനൽ പ്രശ്നത്തെപ്പറ്റി ഡോക്ടർ ശിൽപ കെ നാഥ് നടത്തിയ പ്രഭാഷണവും നന്നായി. അന്നത്തെ സാഹിത്യവേദിയിൽ ശ്രീ ലത്തീഫ് എഴുതിയ 7 എന്ന ലഘുചിത്രീകരണം ഹാസ്യരസം നിറഞ്ഞ ഒന്നായിരുന്നു. 14 കണ്ടതും കേട്ടതും പരിപാടിയിൽ ന്യൂ ജനറേഷന്റെ വിവാഹ ചടങ്ങുകൾ പരാമർശിച്ചത് എന്നെ പോലെയുള്ള ഓൾഡ് ജനറേഷന് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇങ്ങനെ വിവിധ പരിപാടികളെ പറ്റിയാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത്.
1: മലപ്പുറം പടപ്പുറമ്പ് നിന്ന് കെ രാമചന്ദ്രൻപിള്ള അയച്ച കത്തിൽ, സർഗകേരളത്തിൽ പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥ അതിഗംഭീരമായി, സാവിത്രി രാജീവൻ എഴുതി അവതരിപ്പിച്ച തോന്നിയാക്ഷം, നായ എന്നീ കവിതകളും മികച്ചതായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറെ മനുഷ്യരും എന്ന കഥ സമകാലിക പ്രസക്തിയുള്ളതും ചിന്തോദ്ദീപകവുമായിരുന്നു. സാഹിത്യവേദിയിൽ നിഖിത തമ്പിയുടെ പുതിയൊരു ഞാൻ തുടങ്ങിയുള്ള കവിതകളും നിലവാരമുള്ളതായിരുന്നു. ശ്രീജ ബിശ്വാസിന്റെ ബിനാലയിൽ തെളിയാത്തത് എന്ന കഥയും, ദീപ സോമൻ എഴുതി അവതരിപ്പിച്ച പുരയും ഇരുട്ടും, കരഞ്ഞ രാത്രി, പുനർജനി, ഉയർപ്പിലേക്ക് ഒരുവൾ എന്നീ കവിതകളും മികച്ചതായിരുന്നു. മറ്റൊരു കത്ത് കൂടി അയച്ചിട്ടുണ്ട്. കർമ്മധീരൻ നിശബ്ദ പ്രവർത്തനായിരിക്കുമെന്നും മറ്റുള്ളവർക്കുകൂടി പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും പ്രശസ്തി ആഗ്രഹിക്കുന്നതിനാകില്ലെന്നും വ്യക്തമാക്കി പള്ളിക്കൽ സുനിൽ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. ബോധിനി പ്രഭാകരൻ നായർ, ഫാദർ തോമസ് കുറ്റിയിൽ, കമനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, ഡോക്ടർ സുധീർ കടങ്ങൂർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. മഹാകവി ചങ്ങമ്പുഴയുടെ ഓർമ്മദിനത്തിലെ ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ എന്റെ സഖി എന്ന കവിത ദിവ്യ ജയാർ ആലപിച്ചത് അവസരോചിതവും ആസ്വാദ്യവുമായിരുന്നു. ഇതുപോലെ തന്നെ ബാലാമണിയമ്മയുടെ പാവക്കൂത്ത് എന്ന കവിത അനിൽ റാം അവതരിപ്പിച്ചതും ഉള്ളൂരിന്റെ കർണഭൂഷണം എച്ച് രാജേഷ് ആലപിച്ചതും ഹൃദ്യമായി. മലപ്പുറത്ത് നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻപിള്ള എഴുതിയിരിക്കുന്നു.
0: സുഭാഷിതങ്ങളെക്കുറിച്ച് തന്നെയാണ് വെള്ളായനിയിൽ നിന്നും കിരൺ എസും എഴുതിയിരിക്കുന്നത്. ഡോക്ടർ സുധീർ കിടങ്ങൂർ, അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തിയെന്നാണ് ശ്രോതാവ് കുറിച്ചിരിക്കുന്നത്.
1: ചക്കുവരിക്കൽ രാമചന്ദ്രൻപിള്ള അയച്ച കത്താണ് അടുത്തത്. വിശ്വമഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ തൂലികയിൽ നിന്നും ഉയരെടുത്ത ഉദ്യാനം എന്ന നോവലിനെ ആസ്പദമാക്കി 15 മായാമുദ്രകൾ പരിപാടിയിലൂടെ ജേക്കബ് എബ്രഹാം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്ത അപഗ്രഥനവും അവലോകനവും ഉന്നത നിലവാരം പുലർത്തി. നീരജ, ആദിത്യൻ, സരള മുതലായ കഥാപാത്രങ്ങളിലൂടെ കഥാസാരം അനാവരണം ചെയ്തതോടൊപ്പം ആദിത്യനിലൂടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളും ഉയർത്തിയത് ശ്രദ്ധേയമായി. പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് കഥയും കഥാപാത്രങ്ങളെയും ഓർമ്മിക്കുന്നതിനും അല്ലാത്തവർക്ക് വിശിഷ്ട ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നതിലൂടെയും മായാമുദ്രകൾ എന്ന പരിപാടി സഹായിക്കുന്നു എന്നതിൽ കൃതജ്ഞത അറിയിക്കുകയാണ്. മറ്റൊരു കത്ത് കൂടിയുണ്ട്. കൈതപ്പൂവിന്റെ മണമുള്ള കാമിനിമാരെ വർണ്ണിക്കുന്ന അനേകം ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത ഗൃഹാതുര ചിന്തകളാണ് ഗ്രാമകേരളത്തിൽ 17 കൈതപ്പൂ ചിന്തകൾ ഉണർത്തിയത്. വയലിനോട് ചേർന്ന് തോട്ടരുവുകളിൽ സമൃദ്ധമായി വളർന്നു

0: എന്ന കൈതകൾ ഇന്ന് അപൂർവമായേ കാണപ്പെടുന്നുള്ളൂ. ഇരുവശത്തും മുള്ളുകളുള്ള കൈതയോലകൾ ഒരുകാലത്ത് ഗ്രാമീണ സ്ത്രീകൾ തഴപ്പായ നിർമ്മാണത്തിന് ഉപയോഗിച്ച് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് പട്ടിണി മാറ്റിയിരുന്ന കാര്യവും ഓർമ്മിക്കുന്നു. ഇന്നുള്ള ഏത് പെർഫ്യൂമിനെയും വെല്ലുന്നതായിരുന്നു അതിൻ്റെ ദിവ്യപരിമളം. ശ്രോതാവ് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഈ കൈതപ്പൂവിൻ്റെ ഗന്ധം തുണിയൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നു. അന്നത്തെ പെട്ടികൾ ട്രങ്കുകളിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു ഈ കൈതയോലകളൊക്കെ അടിയിൽ. ആ മുണ്ടും തുണിയൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല മണം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഈ ശ്രോതാവിൻ്റെ കത്ത് വായിക്കുമ്പോൾ ഒരു ഗൃഹാതുരത വന്നു നിറയുന്നുണ്ട്. ചക്കുവരയ്ക്കൽ രാമചന്ദ്രപിള്ള അയച്ച കത്തായിരുന്നു ഇത്.
1: ചാവക്കാട് നിന്ന് ആചാരി തിരുവത്ര. 16-ാം തീയതിയിലെ കഥാപ്രസംഗത്തെ കുറിച്ചാണ് ഈ ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. ശ്രീ ഐലം ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച ശ്രീ മഹാദേവൻ എന്ന കഥാപ്രസംഗം വളരെയേറെ നന്നായി. നമുക്ക് ഓമനിക്കാനും ഓർമ്മ വയ്ക്കാനുമായി പുരാണ ഇതിഹാസങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളുണ്ട്. ചരിത്ര താളുകളിൽ നിന്നും മാനവ ഹൃദയങ്ങളിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാത്ത കുറെ കഥാപാത്രങ്ങൾ ഇന്നും നമ്മളിൽ അന്തർലീനമായി കിടക്കുകയാണ്. ഇത്തരം കഥാപാത്രങ്ങളിൽ നിന്നും മനോഹരമായൊരു കഥ ചിട്ടപ്പെടുത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ഭംഗിയായി അവതരിപ്പിച്ച ശ്രീ ഐലം ഉണ്ണികൃഷ്ണനും പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്കും അനുമോദനങ്ങളാണ് ഈ ശ്രോതാവ് നേരുന്നത്.
0: കൊല്ലം ആയത്തിൽ നിന്ന് രവിരാജൻ അയച്ച കത്താണ് അടുത്തത്. ആകാശവാണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയാണ് രഞ്ജിനി. എന്നാൽ അടുത്തിടെയായി രഞ്ജിനിയിൽ വളരെ ചുരുക്കം ചില ശ്രോതാക്കളുടെ പാട്ടുകൾ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. ഇത് ഒരു വിമർശനമായി കാണരുത്, ഒരു യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും പരിപാടി ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട്. ശ്രോതാവ് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാറില്ലെങ്കിലും എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി, ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുക.
1: അതെ,
0: ഇത് ഇവിടെ കിട്ടുന്ന കത്തുകൾ എല്ലാം ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരു ശ്രോതാവിന്റെ തന്നെ കത്തുകൾ തുടർച്ചയായ ആഴ്ചകളിൽ വന്നു പോകുന്നതാകാം. അതുകൊണ്ട് വിമർശനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രവിരാജൻ കത്തുകൾ അയക്കാതിരിക്കരുത്, വീണ്ടും കത്തുകൾ അയക്കുക. അയച്ചിട്ട് ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കാര്യം എഴുതാവുന്നതാണ്. ഇങ്ങനെ നിരന്തരമായി ഒരേ ശ്രോതാവിന്റെ പാട്ടുകൾ തന്നെ പോകുന്നത് ഈ കാര്യം വളരെ ശ്രദ്ധിക്കാം എന്ന് ഉറപ്പു തരുന്നു. ജൂൺ 20-ാം തീയതി രഞ്ജിനി അവതരിപ്പിച്ച അവതാരക അമ്പലമില്ലാതെ ആൽത്തറയില്ലാതെ എന്ന ഗാനം ഈണം പകർന്നത് വിദ്യാസാഗറാണെന്ന് പറഞ്ഞു. അതൊരു വലിയ അബദ്ധമായി പോയി. വിദ്യാസാഗറല്ല, വിദ്യാധരനാണ് ഈ പാട്ട് ഈണം നൽകിയത്. അത് ചൂണ്ടിക്കാട്ടുകയാണ് രവിരാജൻ അയത്തിൽ കൊല്ലം.
1: ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ബന്ധപ്പെട്ടവരോട് ശ്രദ്ധിക്കാൻ പറയാം അല്ലേ. മൊഴിയഴക് എന്ന ശീർഷകത്തിൽ 21-ാം തീയതി മുൻമന്ത്രിയായിരുന്ന ശ്രീമതി KR ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം കേട്ടു. അവരുടെ ജീവചരിത്രവും മറ്റും പറയുകയുണ്ടായി. ആ ശബ്ദം കേൾപ്പിച്ച ആകാശവാണിക്ക് ഒത്തിരി നന്ദി അറിയിക്കുന്നു ഡോക്ടർ ഡേവിഡ് മോസസ്, തേവലക്കര.
0: ഹരിപ്പാട് പള്ളിയറ നിന്ന് ഹരിലാൽ എഴുതിയിരിക്കുന്നത്, പുലർവെട്ടത്തിൽ നെല്ലിന്റെ വിശേഷങ്ങൾ കേട്ടു. പത്യൂർ ശ്രീകുമാർ സാറിനും ആകാശവാണിക്കും നന്ദി. കർഷകനും കർഷക തൊഴിലാളിയും ഓണം ഉണ്ണുന്നത് പുന്നെല്ലരി കുത്തിയായിരുന്നു. മേടമൊടുവിൽ വിത്തിട്ട് ചിങ്ങത്തിൽ കൊയ്യുന്ന വിരിപ്പൂ നിലങ്ങൾ ഓണാട്ടുകാരയുടെ സവിശേഷതയായിരുന്നു. ഇന്ന് അവയെല്ലാം നികത്തി വീടുവെച്ചു. മിച്ചം കിടക്കുന്നവയാവട്ടെ ജലസേചന മാർഗം അടഞ്ഞുപോയതിനാൽ നെൽകൃഷി അസാധ്യമാവുകയും ചെയ്തു. ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിന് നന്ദി അറിയിക്കുകയാണ് ഹരിപ്പാട് പള്ളിയറ നിന്നും ഹരിലാൽ.
1: കഴിഞ്ഞ ആഴ്ചയിൽ വയലും വീടും പരിപാടിയിൽ കോഴി വളർത്തുന്നവർക്കുള്ള പുല്ലോറം എന്ന രോഗത്തെപ്പറ്റി വിശദീകരിക്കുകയുണ്ടായി. ഞാൻ സ്ഥിരം വയലും വീടും പരിപാടി കേൾക്കുന്ന ശ്രോതാവാണ്. മറ്റൊരു രോഗത്തെപ്പറ്റി പ്രഭാഷണം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്നീ ശ്രോതാവ് കുറിച്ചിട്ടുണ്ട്. പക്ഷെ ആ രോഗം വ്യക്തമല്ല. അതുകൊണ്ട് ആ രോഗം വ്യക്തമാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി കത്തയച്ചാൽ നമ്മൾ ബന്ധപ്പെട്ട വിഭാഗത്തിനെ അത് അറിയിക്കുന്നതാണ്. എന്തായാലും ഷിബു ജോർജ് സാറിന്റെ പ്രസക്തമായ ചോദ്യങ്ങൾ ഈ പരിപാടിയെ മികച്ചതാക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. മണി ചൂണ്ടൽ.
0: പത്തനംതിട്ട പോരുവഴിയിൽ നിന്ന് ശരദാസ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. പുതിയ മലയാളം പാട്ടുകൾ, അതായത് 2026 മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ളത് ആകാശവാണിയിലെ ലൈബ്രറിയിൽ ഇല്ലാത്തത് വലിയ സങ്കടമാണ്. ഫോണിൻ പ്രോഗ്രാം ഉൾപ്പെടെ പരിപാടികളിൽ വിളിക്കുമ്പോൾ പാട്ടുകൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടുന്നത്. എന്താണ് ഇതിനൊരു പോംവഴി എന്ന് നിങ്ങൾ ചിന്തിക്കുക, പാട്ടുകൾ ലഭ്യമാക്കുക എന്നാണ് പത്തനംതിട്ട പോരുവഴിയിലെ ശരദാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ശരദാസ് പറഞ്ഞ ഈ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും എന്ന് ഉറപ്പു നൽകുകയാണ് ഞങ്ങൾ. 2026 മാർച്ച് മുതലുള്ള പുതിയ പാട്ടുകൾ ഉടൻ തന്നെ കേൾപ്പിക്കാം.
1: അടുത്തതായി ഗീതാ ഗോപാലകൃഷ്ണന്റെ കത്തുകളാണ്. ജൂൺ 17 ശ്രീ കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ എന്റെ സഖി എന്ന കവിത എന്നിവ നന്നായി. നഗരപുരാണം വെള്ളനാട് രാമചന്ദ്രന്റെ തൂലികയിൽ പിറന്നത് രേഖ അജിത് അവതരിപ്പിച്ചതും അതുപോലെ തന്നെ ഹൃദ്യമായിരുന്നു. ജൂൺ 19 ചിത്രീകരണം പുസ്തകം പൂത്തുലഞ്ഞ വായന കുരുന്നുകൾ ഏറെ മികച്ചതായി. ഇതിന്റെ രചന നിർവഹിച്ച ശ്രീ പത്യൂർ ശ്രീകുമാർ, അവതരിപ്പിച്ച കുരീപ്പുഴ സജീവ്, മിനി GS, ജി സന്തോഷ് കുമാർ, എല്ലാവർക്കും നന്ദി. 16-ാം നിയമസഭയുടെ ബഡ്ജറ്റ് അവതരണം ആകാശവാണിയിൽ കൂടി കേട്ടത് ഏറെ പ്രാധാന്യത്തോടെയാണ്. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്ത് ജൂൺ 20-ാം തീയതി പ്രക്ഷേപണം ചെയ്ത പ്രഭാതപേരിയും മികച്ചതായി. ജൂൺ 19 വായനാ ദിനത്തിൽ PN പണിക്കരുടെ ശബ്ദം കാലം സാക്ഷിയിൽ കേട്ടതും അവസരോചിതമായി. അക്ഷരച്ചെപ്പ് കേൾക്കാറുണ്ട്,

0: 17-ാം തീയതിയിലെ അക്ഷരച്ചേപ്പിന്റെ അവതാരകർക്കും അണിയറ പ്രവർത്തകർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. കുട്ടികളിലെ ആസ്മ വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. അന്ന് തന്നെ രാഗാമൃതത്തിൽ ഡോക്ടർ RS ജയലക്ഷ്മി, ചാരുലത എന്നിവർ വീണയിൽ വായിച്ച കൃതികളും ആസ്വദിച്ചു. June 17 ആരോഗ്യ സംരക്ഷണവും യോഗയും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ഫോണിൻ പരിപാടി ഡോക്ടർ വസുന്ധര വിആറും ഇതിന് നേതൃത്വം നൽകിയ MS ആശയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഒരു കത്തുകൂടിയുണ്ട്. June 20 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം വിജ്ഞാനപ്രദമായി. അശോകൻ പുതുപ്പാടി, കുരീപ്പുഴ സജീവ്, സൗമ്യ ദേവി, PA ബിജു, അനൂജ ഭാസ്കർ, ഐശ്വര്യ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ലളിത സംഗീത പാഠം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്ന ശ്രീകല ചിങ്ങോലി രചിച്ച് പാർത്ഥസാരഥി ഈണം നൽകി പൂജ പഠിക്കുന്ന ഏറെ ഇഷ്ടമായി ചരിത്രത്തിൽ ഇന്ന്. അതുപോലെ കുരീപ്പുഴ സജീവ് അവതരിപ്പിക്കുന്ന ഉറൂബിന്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും വളരെ ഇഷ്ടമാണ്. 21-ാം തീയതി ശ്രീ NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മ ചെപ്പും സുന്ദരമായി. ഇങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് ഈ ശ്രോതാവ് കത്തയച്ചിരിക്കുന്നത്.
1: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം, ബാലാമണിയമ്മയുടെ വേണുനാദം, ഷിജുകുമാർ ആലപിച്ച ഉഷമലരി തുടങ്ങിയ ഓരോ ഇനങ്ങളും ഏറെ ശ്രദ്ധേയമായി ഇഷ്ടമായി എന്നറിയിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: കാർത്തിക അണ്ടലൂരിന്റെ കത്തുകളാണ്. 13-ാം തീയതി വയലും വീടും പരിപാടിയിൽ നെല്ലിനെ ബാധിക്കുന്ന കീടരോഗങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തത് നെൽകൃഷിക്കാർക്ക് നല്ലൊരു അനുഗ്രഹമായി. പരിപാടിയുടെ ആദ്യം തന്നെ ഒരു ചോദ്യം എറിഞ്ഞ് ശ്രോതാക്കളെ പരിപാടിയിലേക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതി ഏറെ അനുയോജ്യമായി തോന്നി. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ജ്യോതി കണ്ണമ്പാറയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. വിത്തിനെ കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ, ഇവയെ കൈകാര്യം ചെയ്യേണ്ട രീതി, ഇവയെല്ലാം പറഞ്ഞു തന്നു. അതുപോലെ തന്നെ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനവും ദേശീയ സംഗീത ദിനവും ഒന്നിച്ചു വന്നപ്പോൾ രണ്ടിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ആകാശവാണി അവതരിപ്പിച്ച പരിപാടികൾ നന്നായി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് 17-ാം തീയതിയിലെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ യോഗാ ദിനത്തിലെ പ്രഭാഷണം, 15-ാം തീയതി കുരീപ്പുഴ സജീവ് ആലപിച്ച പുരാണ പാരായണം, 19-ാം തീയതി സംസ്ഥാന ബജറ്റിന്റെ തത്സമയ പ്രക്ഷേപണം എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഈ ശ്രോതാവ് കുറിക്കുന്നു.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട് അയച്ച കത്ത്. മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ, മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നോവൽ ഉദ്യാനം, രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും കാണാപ്പുറങ്ങൾ മനോഹരമായി ആവിഷ്കരിച്ച ഒരു നല്ല നോവൽ. ദീർഘകാലമായി രോഗശയ്യയിൽ കിടക്കുന്ന നീരജയും ഭർത്താവ് ആദിത്യനും ബാല്യകാല സുഹൃത്തായ സരളയും പൂന്തോട്ടം നോക്കാനായി നീരജയുടെ വീട്ടിലെത്തുന്നു. സരളയും ആദിത്യനും തമ്മിലുള്ള അടുപ്പം നീരജയ്ക്ക് വെറുപ്പും ദേഷ്യവും വർദ്ധിപ്പിക്കുന്നു. നീരജ മരണത്തിന് കീഴടങ്ങുന്നു. നല്ലൊരു കഥ. തയ്യാറാക്കിയ ജേക്കബ് എബ്രഹാം, കുരിപ്പുഴ സജീവ്, ഗായത്രി, NJ ജോഷിലാൽ, PP ശ്രീകല, ഐശ്വര്യ എല്ലാവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ. ഒരു കർഷകൻ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നുണ്ടെങ്കിലും യോഗ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നും ആരോഗ്യകരമായ ശരീരവും മനസ്സും കാത്തുസൂക്ഷിക്കണമെന്നും യോഗാചാര്യൻ പ്രഭാഷണത്തിലൂടെ ആഹ്വാനം ചെയ്തത് വളരെ ശ്രദ്ധേയമായി. ഇത് തയ്യാറാക്കിയ ഷിബു ജോർജിനും നന്ദി അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
0: ഇനി നമുക്ക് AIR TVM PM എന്ന ഇമെയിലിൽ വന്ന സന്ദേശങ്ങൾ നോക്കാം. ആദ്യം അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. June 19 ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം നന്നായി. അതുപോലെ അന്നത്തെ ഉഷമലരി, മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴലിൽ നിന്ന് ജി ശ്രീറാം ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റ് വിശകലനവും തത്സമയ പ്രക്ഷേപണവും അവസരോചിതമായി. PN പണിക്കരുടെ ചരമവാർഷിക ദിനത്തിൽ കാലം സാക്ഷിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തമായ വാക്കുകൾ കേൾപ്പിച്ചതും ഉചിതമായി. 19-ാം തീയതി സാഹിത്യവേദിയിൽ ദീപാ തമ്പി അവതരിപ്പിച്ച സ്വപ്ന നാടക ഉയർപ്പിലേക്ക് ഒരുവൾ, പുനർജനി, പുരയും ഇരുട്ടും കരഞ്ഞ രാത്രി എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ശ്രീജ വിശ്വാസ് അവതരിപ്പിച്ച കഥ തെരുവുനായ് മൂലം ജീവഹാനി സംഭവിച്ചവരുടെ ദയനീയ അവസ്ഥ വരച്ചുകാട്ടി. ലതികാ തമ്പി അവതരിപ്പിച്ച കവിതകളും ഇഷ്ടപ്പെട്ടു. സംസ്ഥാന ബജറ്റിനെ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രഭാതഭേരിയും അവസരോചിതമായി. ഇന്ത്യൻ സാഹിത്യം, സംഗീതം, കല, ചലച്ചിത്രം തുടങ്ങിയ സർഗാത്മക സൃഷ്ടികളുടെ ഉടമസ്ഥാവകാശവും അവയുടെ ദുരുപയോഗവും തടയാൻ സംരക്ഷണം നൽകുന്ന 1957 പകർപ്പാവകാശ നിയമത്തെക്കുറിച്ച് 21-ാം തീയതി നിയമരംഗത്തിൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. അതുപോലെ ഗള്ളിവറുടെ യാത്രകൾ എന്ന കൃതിയെ വിലയിരുത്തിയ 22-ാം തീയതിയിലെ മായാമുദ്രകളും ശ്രദ്ധേയമായി.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അദ്ദേഹത്തിന്റെ സന്ദേശം തുടരുകയാണ്. കടുത്തതും മാരകവുമായ രക്തസ്രാവത്തിന് കാരണമാകുന്ന, പ്രധാനമായും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന, മരണനിരക്ക് കൂടുതലുള്ള എബോള വൈറസിനെ കുറിച്ച് 23-ാം തീയതി പ്രകാശധരയിൽ ഡോക്ടർ ക്രിസ്റ്റി മാരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു. സാഹിത്യരംഗത്തെക്കുറിച്ചാണ് അടുത്തത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രഭുകുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയതുമായ സാമൂഹ്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. 23-ാം തീയതി സാഹിത്യരംഗത്തിൽ ജെയ്ൻ ഓസ്റ്റിനെക്കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം

0: പ്രഭാഷണം വളരെ ശ്രദ്ധേയമായി. കലാം പാങ്ങോട് അവതരിപ്പിച്ച കേരളീയ കവിത, പ്രകൃതി സൂക്തം, ഒരു കഥ ചൊല്ലട്ടുമ എന്നീ കവിതകൾ മികച്ച നിലവാരം പുലർത്തി എന്ന് അറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞത്തൃക്കാക്കര.
1: അടുത്ത മെയിൽ കെ പുരുഷൻ, പുതുപ്പള്ളി കായംകുളത്ത് നിന്നാണ്. പ്രകാശധാരയിൽ 23-ാം തീയതി ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഈ ശ്രോതാവും കുറിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പ്രഭുകുടുംബങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കി റിയലിസവും മൂർച്ചയേറിയ സാഹിത്യ വിമർശനവും ഇടകലർത്തിയുള്ള ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ ലോകമെമ്പാടും ഏറെ വായിക്കപ്പെടുന്നു. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് ഡേവിഡ് മാത്യു നടത്തിയ 2.5-ാം നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണം 23-ാം തീയതി സാഹിത്യരംഗത്തിൽ കേൾക്കുകയുണ്ടായി. അത് ശ്രദ്ധേയവുമായി. കലാം പാങ്ങോട് അവതരിപ്പിച്ച കവിതകളും മികച്ച നിലവാരം പുലർത്തി.
0: June 21 ഓർമ്മച്ചെപ്പ് പരിപാടിയിലെ അവസാന ഗാനം തീരം തേടുന്ന തിര എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ കണ്ണിന്റെ കർപ്പൂരം കരളിന് സായുജ്യം, മടിയിൽ നീ മയങ്ങൂ എന്ന ഗാനമായിരുന്നു. ഈ ഗാനം യേശുദാസും പാടിയിട്ടുണ്ട്. ഇതിന്റെ രചന നിർവഹിച്ചത് കായംകുളം MSM കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന കോഴിശ്ശേരി ബാലരാമൻ സാറാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് തെറ്റായാണ് ഗാനരചയിതാവിനെ സൂചിപ്പിച്ചത്. ശ്രോതാക്കൾക്ക് ഗാനശില്പികളെ കൃത്യമായി അറിയണമെന്നില്ല. അതുകൊണ്ടാണ് കോഴിശ്ശേരി ബാലരാമൻ എന്ന പേര് കോഴിശ്ശേരി ബാലകൃഷ്ണൻ ആയിപ്പോയത്. ഗാനം കേട്ട പല ശ്രോതാക്കളും ഗാനരചയിതാവിന്റെ പേര് അതായിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ആ തെറ്റ് തിരുത്തപ്പെടണം. ഇങ്ങനെയുള്ള തെറ്റുകൾ ആകാശവാണി പോലൊരു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തായിരുന്നു.
1: ഈ അഭിപ്രായം കെ പുരുഷന്റെ തന്നെയാണല്ലേ?
0: കായംകുളത്തെ കെ പുരുഷൻ. ഇത് ആകാശവാണി മാനിക്കുന്നു. ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കാം.
1: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം പൂർണ്ണമാവുകയാണ്.
0: ഇന്ന് കത്തുകൾ വഴിയും ഇമെയിൽ ആയും അയച്ച ശ്രോതാക്കൾ ആകാശവാണി പരിപാടികളെ സാശ്രദ്ധം കേട്ട് വളരെ വിമർശനാത്മകവും നിർദ്ദേശാത്മകവുമായ കത്തുകളൊക്കെ ധാരാളമുണ്ടായിരുന്നു. ഇത്തരത്തിൽ കത്തയച്ചതിന് എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014. ഇമെയിലിൽ സന്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ ID
1: AIRTVMPM@gmail.com.
0: വിലാസം ഒരിക്കൽ കൂടി പറയാം: AIRTVMPM@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. കേരള പൊതുസേവന അവകാശ നിയമം 2025. അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ സംസാരിക്കുന്നു.
2: സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്നൊരു ചൊല്ലു തന്നെയുണ്ട്. അതിനർത്ഥം സർക്കാർ സേവനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങണം. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയാണ് സർക്കാർ 2025 കേരള പൊതുസേവന അവകാശ ആക്ട് കൊണ്ടുവന്നത്. സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ സേവനം കൂടുതൽ കാര്യക്ഷമവും സമയബന്ധിതവുമാക്കി കിട്ടുന്നതിനു വേണ്ടി ഈ ആക്ട് ഉപകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നവംബർ 2025 ഈ പുതിയ ആക്ട് നിലവിൽ വന്നത്. കേരള ഗവൺമെന്റിന്റെ 1/11/2025 അസാധാരണ ഗസറ്റ് വഴി നിയമസഭ പാസാക്കിയ പ്രകാരം 2025 ഒക്ടോബർ 30 ഗവർണറുടെ അനുമതി ലഭിച്ചു. അങ്ങനെ ഈ ആക്ട് നിലവിൽ വന്നു. ഈ നിയമം 2025 കേരള പൊതുസേവന ആക്ട് എന്ന പേരിൽ അറിയപ്പെടും. ഈ നിയമപ്രകാരം സേവനമെന്തെന്ന് പരിശോധിക്കാം. സർക്കാരിൽ നിന്ന് സർക്കാരിലേക്കോ സർക്കാരിൽ നിന്ന് പൗരനിലേക്കോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വ്യാപാര ഇടപാടുകൾക്കോ ഡാറ്റ വിനിമയം മറ്റ് ഇതര ഡിജിറ്റൽ ഇടപാടുകൾക്കോ, അത് ഇമെയിൽ, മൊബൈൽ സേവനങ്ങൾ, ക്ലൗഡ് കമ്പ്യൂട്ടറിംഗ്, ഡോക്യുമെൻ്റ് മാനേജ്മെൻറ്റ്, ഓയിസ് അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്മിഷൻ വഴിയോ മറ്റേതെങ്കിലും വിധത്തിലോ നടത്തപ്പെട്ടതായാലും, എന്നാൽ അവയിൽ മാത്രമായി പരിമിതപ്പെടുത്താത്തതുമാകുന്നു. ചുരുക്കത്തിൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സേവനമുൾപ്പെടെ ഈ ആക്ടിൻ്റെ പരിധിയിൽ വരുമെന്നർത്ഥം. ഈ സേവനത്തിന് അർഹതയുള്ള ആൾ യഥാവിധി ലിഖിത രൂപത്തിൽ ആപ്ലിക്കേഷൻ സമർപ്പിച്ചിരിക്കണം. ഈ ആക്ടിന് കീഴിൽ 1 അധികാരിയും 2 അധികാരിയും ഉണ്ട്. ഈ ആക്ട് അനുസരിച്ച് ഓരോ വകുപ്പ് മേധാവിയും ഈ ആക്ടിൻ്റെ പ്രാരംഭ തീയതി മുതൽ 6 അളവിനുള്ളിൽ അവർ പ്രദാനം ചെയ്യുന്ന പൊതുസേവനങ്ങൾ, പ്രത്യേക സേവനങ്ങൾ, നിശ്ചിത സമയപരിധി എന്നിവ നിയുക്ത ഉദ്യോഗസ്ഥൻ 1 വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. പുതുതായി പ്രദാനം ചെയ്തേക്കാവുന്ന സേവനങ്ങൾ പ്രദാനം ചെയ്യാൻ തീരുമാനിച്ച തീയതി മുതൽ 6 വിജ്ഞാപനം ചെയ്യേണ്ടതുമാണ്. സെക്ഷൻ 2(1) ഉപവകുപ്പ് പ്രകാരം പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിലേക്കായി സർക്കാർ വിജ്ഞാപനം വഴി വില്ലേജ്, താലൂക്ക്, ജില്ലാ വകുപ്പ് തലത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉചിത തലത്തിലോ വ്യത്യസ്ത പൊതുസേവനങ്ങൾ നൽകുന്നതിന് വ്യത്യസ്ത ഉദ്യോഗസ്ഥരെ നിയമിക്കാവുന്നതും അവർ അപ്രകാരമുള്ള ഓരോ സേവനവും അർഹതയുള്ള ആളിന് പ്രദാനം ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നതുമായിരിക്കും. ഓരോ നിയുക്ത ഉദ്യോഗസ്ഥനും പൊതുസേവനത്തിനായി അപേക്ഷിച്ചതോ ആയത് പ്രദാനം ചെയ്തതോ നിരസിച്ചതോ ആയ അപേക്ഷകളും അനുബന്ധ രേഖകളും സൂക്ഷിക്കേണ്ടതാണ്. കൂടാതെ ഈ നിയുക്ത ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയ എല്ലാ അപേക്ഷകളും അപേക്ഷ കൈപ്പറ്റിയ തീയതി രേഖപ്പെടുത്തി രസീത് നൽകേണ്ടതുമാകുന്നു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന സംഗതികളിൽ സ്വയമേവ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന രസീതുകൾ നൽകേണ്ടതാണ്. എന്നുമാത്രമല്ല, അപേക്ഷ കൈപ്പറ്റിയാൽ ഉടൻ തന്നെ നിയുക്ത ഉദ്യോഗസ്ഥൻ നിർണയിക്കപ്പെടാവുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കേണ്ടതും നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യേണ്ടതുമാകുന്നു. എന്നുവെച്ചാൽ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടി തുടങ്ങണമെന്നർത്ഥം. പ്രത്യേക പൊതുസേവനങ്ങളുടെ രീതി എന്തെന്ന് പരിശോധിക്കാം. പ്രത്യേക പൊതുസേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷകന് ലഭിക്കപ്പെട്ടിട്ടില്ലാത്ത പക്ഷം നിശ്ചിത സമയപരിധി അവസാനിപ്പിച്ച് 5 പ്രസ്തുത സേവനം ലഭ്യമാക്കിയതായി കരുതേണ്ടതും അത്തരം സന്ദർഭങ്ങളിൽ നിയുക്ത ഉദ്യോഗസ്ഥനിൽ നിന്ന് അപേക്ഷകന് ആവശ്യമായ രേഖകൾ ഇലക്ട്രോണിക് രൂപത്തിലോ അല്ലാതെയോ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഓരോ വകുപ്പ് തലത്തിലും നൽകേണ്ടതുമാകുന്നു. പക്ഷേ ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണമെങ്കിൽ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു അപേക്ഷ അപേക്ഷകൻ സമർപ്പിച്ചിരിക്കണം. സേവന അവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള നടപടികൾ എന്തൊക്കെ ആണെന്ന് നോക്കാം. ആ അപേക്ഷയിന്മേൽ മേൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 1 സമീപിക്കാം. 1 1/5 5 പ്രകാരം അപേക്ഷ നിരസിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിശ്ചിത പരിധിക്കുള്ളിൽ പൊതുസേവനം ലഭിക്കാത്തതോ അല്ലെങ്കിൽ ലഭ്യമായ പൊതുസേവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപര്യാപ്തതയുള്ളതോ അഥവാ നിരസിച്ച ഉത്തരവ് ലഭ്യമായ തീയതി മുതൽ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധി അവസാനിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ അപര്യാപ്തതയുള്ള സേവനം ലഭിച്ച തീയതി മുതലോ 30 ഒന്നാം അപ്പീൽ അധികാരിക്ക് മുമ്പ് അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. 1 അധികാരി ആയത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. എന്നുമാത്രമല്ല, 1 അധികാരി ബന്ധപ്പെട്ട അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കേണ്ടതുമാകുന്നു. തീരുമാനത്തിൽ തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് രണ്ടാം അപ്പീൽ അധികാരിയെ സമീപിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ അപ്പീൽ വാദിക്ക് മതിയായ കാരണമുണ്ടായിരുന്നുവെന്ന് രണ്ടാം അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ രണ്ടാം അപ്പീൽ അധികാരിക്ക് പൊതു ദിവസം അവസാനിച്ചതിന് ശേഷമുള്ള അപ്പീൽ സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതിനു പുറമെ രണ്ടാം അപ്പീൽ അധികാരിയുടെ ഉത്തരവിന്മേൽ സങ്കടമനുഭവിക്കുന്ന യാതൊരാൾക്കും കമ്മീഷൻ മുമ്പാകെ റിവിഷൻ ഹർജി ബോധിപ്പിക്കാവുന്നതാണ്. കമ്മീഷൻ യഥാസമയം റിവിഷൻ ഫയൽ ചെയ്യാതിരുന്നതിന് മതിയായ കാരണമുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുകയാണെങ്കിൽ 60 ദിവസം അവസാനിച്ചതിന് ശേഷം റിവിഷൻ സ്വീകരിക്കാവുന്നതാണ്. അതായത് കമ്മീഷൻ തീരുമാനം ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും അന്തിമമായി ബാധകമായിരിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് കേരള സംസ്ഥാന സേവന അവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഈ ആക്ടിൻ്റെ പ്രാരംഭ തീയതിക്ക് ശേഷം ഗസറ്റ് വിജ്ഞാപനം വഴി കഴിയുന്നത്ര വേഗം കേരള സംസ്ഥാന സേവന അവകാശ കമ്മീഷൻ രൂപീകരിക്കേണ്ടതാണ്. കമ്മീഷൻ സംസ്ഥാന സർക്കാർ സെക്രട്ടറിയിൽ കുറയാത്ത പദവിയോ ഇതര സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിൽ കുറഞ്ഞത് തത്തുല്യമായ പദവിയോ വഹിച്ചിരിക്കുന്ന ആളായിരിക്കണം. കമ്മീഷന്റെ കാലാവധി ഔദ്യോഗിക ചുമതലയേൽക്കുന്ന തീയതി മുതൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഈ കമ്മീഷന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ടിന്റെ വ്യവസ്ഥകൾക്കനുസൃതമായി പൊതുസേവനം ചെയ്യുന്നതിനുള്ള വീഴ്ചകളിൽ സ്വമേധയാ നടപടി സ്വീകരിക്കുകയോ യുക്തമെന്ന് കരുതുന്ന പക്ഷം അത്തരം കേസുകളിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുന്നതിലേക്കായി ഒന്നാം അപ്പീൽ അധികാരിക്കോ രണ്ടാം അപ്പീൽ അധികാരിക്കോ റെഫർ ചെയ്യാവുന്നതാണ്. കൂടാതെ പൊതുസേവനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയുള്ള പൊതു അധികാര സ്ഥാപനത്തിൻ്റെ ഓഫീസും 1-ഉം 2-ഉം അപ്പീൽ അധികാരികളുടെ ഓഫീസുകളും പരിശോധിക്കാം. കൂടാതെ 4-ാം വകുപ്പിന് കീഴിൽ വിജ്ഞാപനം ചെയ്യേണ്ടതായ കൂടുതൽ സേവനങ്ങൾ ശുപാർശ ചെയ്യാൻ കമ്മീഷന് അധികാരമുണ്ടായിരിക്കും. അതിനു പുറമെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി നടത്തുന്നതിന് വിജ്ഞാപനങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള ചുമതലയും കമ്മീഷനുണ്ട്. എന്ന് മാത്രമല്ല നിഷ്കർഷിച്ചിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ തുടർച്ചയായി വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥനെ ഒന്നാം അപ്പീൽ അധികാരിക്കോ രണ്ടാം അപ്പീൽ അധികാരിക്കോ എതിരെ യുക്തമെന്ന് കരുതുന്ന പക്ഷം വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ പൊതുസേവനങ്ങൾ കൊടുക്കുന്ന രീതി, സമയനിഷ്ഠ, നിലവാരം ഇതെല്ലാം നിരീക്ഷിക്കുക. കൂടുതൽ കാര്യക്ഷമമായി സേവനങ്ങൾ എങ്ങനെ നൽകാമെന്നതിനെക്കുറിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാനും

0: കമ്മീഷന് അവകാശമുണ്ടായിരിക്കും. ഈ നിയമപ്രകാരം നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇനി നമുക്ക് പരിശോധിക്കാം. നിയുക്ത ഉദ്യോഗസ്ഥനോ അത്തരം സേവനം നൽകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അർഹതയുള്ള ആളിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ പൊതുസേവനം പ്രദാനം ചെയ്യുന്നതിൽ അനാവശ്യമായ കാലതാമസം വരുത്തിയെന്നോ അല്ലെങ്കിൽ മതിയായതും തക്കതായ കാരണവുമില്ലാതെ നൽകിയ പൊതുസേവനം ഏതെങ്കിലും വിധത്തിൽ അപര്യാപ്തമായോ ഒന്നാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിക്ക് നിയുക്ത ഉദ്യോഗസ്ഥൻ്റെയോ അപ്രകാരമുള്ള മറ്റ് ഉദ്യോഗസ്ഥൻ്റെയോ മേൽ 1,000 രൂപയിൽ കുറയാത്തതും 10,000 രൂപ വരെയുള്ള പിഴ ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. അതിനു പുറമെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ കാരണം കൂടാതെ അപ്പീൽ തീർപ്പാക്കുന്നതിൽ ഒന്നാം അപ്പീൽ അധികാരി അനാവശ്യ കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് രണ്ടാം അപ്പീൽ അധികാരി കണ്ടെത്തുന്ന പക്ഷം ഒന്നാം അപ്പീൽ അധികാരിയുടെ മേൽ 15,000 രൂപ വരെ പിഴ ചുമത്താവുന്നതാണ്. കൂടാതെ അപ്പീൽ തീർക്കുന്നതിൽ രണ്ടാം അപ്പീൽ അധികാരി കാലതാമസം വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷൻ കണ്ടെത്തുന്ന പക്ഷം രണ്ടാം അപ്പീൽ അധികാരിയുടെ മേൽ 3,000 രൂപയിൽ കുറയാതെയും 15,000 രൂപ വരെ പിഴയും ചുമത്താവുന്നതാണ്. പിഴ ചുമത്തുന്നതിന് മുമ്പ് രണ്ടാം അപ്പീൽ അധികാരിക്ക് പറയാനുള്ളത് പറയുവാൻ ന്യായമായ അവസരം നൽകേണ്ടതാണ്. ആക്ടിന്റെ വ്യവസ്ഥ പ്രകാരം തുടർച്ചയായോ മനഃപൂർവ്വമായോ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് കമ്മീഷനോ രണ്ടാം അപ്പീൽ അധികാരിക്കോ ബോധ്യമാകുന്ന പക്ഷം അതാത് സംഗതി പോലെ നിയുക്ത ഉദ്യോഗസ്ഥനെ ഒന്നാം അപ്പീൽ അധികാരിക്കോ എതിരെ കൃത്യവിലോപനം കണക്കാക്കി ശിക്ഷയോടൊപ്പം സർവീസ് ചട്ടപ്രകാരം അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. ഇത്രയുമാണ് കേരള പൊതുസേവന ആക്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ.
1: കേരള പൊതുസേവന അവകാശ നിയമം 2025. ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഹരിദാസ് ബാലകൃഷ്ണൻ.
2: നിയമരംഗം സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചക്കരമുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 14, ശകവർഷം 1948 ആഷാഢം 7, 2026 ജൂൺ മാസം 28 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 55:20. എഫ് എം ബാൻഡിൽ 101.4 മെഗാഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ 134 അധ്യായം. ഡൽഹിയിലെ
1: മൻ കി ശാന്തി ഓർ ശക്തി കെ ലിയെ ജുഡിയെ ഭക്തി സേ ആകാശവാണി ആപ്കെ ലിയെ ലേക്കർ ആയാ ഹേ വിശേഷ ചാനൽ ആരാധന 24 ഘണ്ടെ സുനിയേ കൈ ഭാരതീയ ഭാഷാഓ മേ അപ്നെ മൻപസന്ദ് ഭജൻ മഹത്വപൂർണ സാംസ്കൃതിക് ആയോജനോ കി സജീവ പ്രസ്തുതി മഹാകുംഭ മേളാ ഹോ യാ ജഗന്നാഥ രഥ യാത്ര ലോക രാമായണ യാ പൌരാണിക് പ്രസംഗ് സുനിയേ സൂഫി സംഗീത് ഓർ ശബദ് കീർത്തൻ ആധ്യാത്മിക ഊർജ കാ സഞ്ചാർ കർത്ത ആകാശവാണി കാ ആരാധന ചാനൽ ന്യൂസ് ഓൺ AIR ആപ്പ് DTH ഓർ യൂട്യൂബ് പർ ഭീ ഉപലബ്ധ.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം

ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 100,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 200,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം

ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ 2 സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തി

ിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിൻ്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷേ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും.

പുരുഷസൂക്തം, ശ്രീസൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീമഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിൽ

0: എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 57 മിനിറ്റും 15 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 3:58 ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി, സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. മന്ദാരസുമോ മാഗന്ധസുഖമോ എന്തോ വന്നെൻ്റെ മനസ്സിൽ കൊണ്ടു. ഗാനമെഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് KP ഉദയഭാനു.

സംഗീതമേ പ്രിയ സംഗീതമേ, സന്മനോവീണയിൽ താനേ ഉണരും സംഗീതമേ. ഗാനം എഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

അടുത്തതായി എ വി ശങ്കരൻ ഗാനമെഴുതി കെ പി ഉദയഭാനുവിൻ്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. ശ്യാമള യമുന തീരനികുഞ്ചത്തിൽ പ്രേമ തപസ്സിരിക്കും.

പി ഭാസ്കരൻ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, എ വി ശങ്കരൻ, ആർ കെ ദാമോദരൻ, പൂവച്ചൽ ഖാദർ എന്നിവരുടെ വരികൾക്ക് കെ പി ഉദയഭാനു, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വി ദക്ഷിണാമൂർത്തി, ദർശൻ രാമൻ, ജോസ് എന്നിവർ സംഗീതം നൽകി. ഭാവന രാധാകൃഷ്ണൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രശ്മി ആലപ്പുഴ മാവേലിക്കര 600 മംഗലം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർമേ ഭീ ദേശ്നെ ഏക് ബഡി സഫലത പായി. C295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ ഔർ C295 വിമാൻ

0: विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं। इससे एमएसएमई और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं।
1: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
0: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती। राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं।
1: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി

0: സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതിക വിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിവയിൽ BTech പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റ സയൻസ് മേ BTech പ്രോഗ്രാം ശുരു കർണേ ജാ റഹി ഹൈ. യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പരിക് ജ്ഞാൻ സേ ജോഡ്നേ കി ദിശാ മേ ഏക് മഹത്വപൂർണ കദം ഹൈ. ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയെ നയ AI ടൂൾസ് തയ്യാർ കർണേ മേ മദദ് മിലേഗി.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സീഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ

0: സൗകര്യം. 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടെ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അത് പിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനി കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫണ്ടിബുലം, ഇസ്തുമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയറായിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ

ഐ വി എഫ് എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്, കൃത്രിമ ബീജാധാനം, ഇക്സി എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രം കൂടെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർ ടീ പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാനുള്ള സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗം സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് ഏതാണ്ട് ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്, ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി 1-2 ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ ബീറ്റ HCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ ബീറ്റ HCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500-ൽ കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 എന്നൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡ് ആയി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡ് ആയിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പീരീഡ് ആണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവർ പിന്നൊന്ന് നോക്കാണ്ട് ഇരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക, പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്ന് വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണ് അതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം, ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഉടനടി തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് അങ്ങ് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവരെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസം

0: ോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിൻ്റെതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിറ്റ്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
2: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
1: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.

0: सरकार देश के करोड़ों परिवारों तक सुरक्षा का कवच पहुंचा रही है। प्रधानमंत्री सुरक्षा बीमा योजना के तहत केवल 20 रुपये के सालाना प्रीमियम उस पर 2 लाख रुपये तक का दुर्घटना बीमा मिलता है। इस योजना से पीड़ित परिवारों को अब तक जो हिसाब मिला है 3,700 करोड़ रुपये से अधिक की सहायता मिल चुकी है।
1: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे। मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं। मुझे इस बात की खुशी है इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं। मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी।
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്വിയോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ഭീ റഹേ ഹൈ ഓർ खेल भी रहे हैं। पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे हैं।
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41-അംഗ രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80-ാം മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ

0: ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിക്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1:00.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കുന്ന ഈ പരിപാടിയിൽ നമുക്ക് ആദ്യ കത്തിലേക്ക് കടക്കാം. പൂവേണം പൂപ്പട വേണം എന്ന മനോഹര ഗാനം ഇഷ്ടപരിപാടിയായ രഞ്ജിനിയിലൂടെ കേൾക്കാനായി കത്തയക്കുന്നു പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നീ ശ്രോതാക്കൾ കിടങ്ങറ കുട്ടനാട് നിന്നും. ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും ലതികയും പാടിയതാണ് ഈ ഗാനം. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ നിന്നും.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. തൃശൂർ നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നീ ശ്രോതാക്കൾ. പ്രിയപ്പെട്ട ആകാശവാണി, ഞങ്ങൾക്ക് രഞ്ജിനിയിലൂടെ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ചന്ദ്രഹൃദയം എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കൈതപ്രത്തിന്റെ രചനയ്ക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനം കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: രഞ്ജിനി തുടരുന്നു. വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ കൊഞ്ചിക്കൊഞ്ചി വിളിക്കുന്ന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓച്ചിറ പ്രയാർ വടക്ക് നിന്ന് ശിവകുമാർ. കൈതപ്രം രചിച്ച ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ഔസേപ്പച്ചൻ, പാടിയത് യേശുദാസ്.

0: ഇല്ലാത്തത് കൊണ്ട് ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷഫറുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നീ ശ്രോതാക്കളാണ്. അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം ചിത്രം വിശ്വരൂപം പുഷ്പങ്ങൾ അർപ്പിക്കും എന്ന് തുടങ്ങുന്ന ഗാനം പി സുശീല ആലപിച്ചത്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS വിശ്വനാഥൻ. അവർക്കായി ഈ ഗാനം കേൾക്കാം.

എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലിൽ നിന്നും കാത്തിരിക്കുന്ന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിലെ സാഗരമേ ശാന്തമാക നീ എന്ന ഗാനമാണ്. പാടിയത് യേശുദാസ്, രചന ONV, സംഗീതം സലിൽ ചൗധരി. ഏവർക്കും സ്നേഹാശംസകൾ നേരുന്നു കെ പി മോഹനൻ.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. സ്നേഹപൂർവ്വം രഞ്ജിനിക്ക്, രഞ്ജിനിയുടെ പിന്നണി പ്രവർത്തകർക്കും അണിയറ ശില്പികൾക്കും ആകാശവാണി കുടുംബാംഗങ്ങൾക്കും സ്നേഹം, നന്ദി. പൂവിരിയും പുലരി എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, പി ജയചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡോക്ടർ ഗോവിന്ദൻ, പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ് നിന്നും.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. 1985 പുറത്തിറങ്ങിയ തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദർ രചിച്ച്, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയ ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോൾ എന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചാവക്കാട് തിരുവത്രയിൽ നിന്നും ആചാരി.

മലയാലപ്പുഴ കോഴികുന്നം എന്ന സ്ഥലത്ത് നിന്ന് രഞ്ജിനിയുടെ ശ്രോതാക്കളായ ബിജു, സുനിത ബിജു എന്നിവർ എഴുതുന്നു, ഓർമ്മകളെ കൈവളചാർത്തി വരൂ എന്ന ഗാനം കേൾക്കാനായി. ജ്യോതിലക്ഷ്മി പുന്നല്ലൂർ എന്ന നല്ല ശ്രോതാവിന് ഞങ്ങൾ ഈ ഗാനം സമർപ്പിക്കുന്നു എന്നുകൂടി എഴുതിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറിപ്പ് രചിച്ച് സലിൽ ചൗധരി സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം വെച്ചു തരുന്നതാണ്.

രഞ്ജിനിയിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മരത്തൻകോട് നിന്നും രാജി. രാജിയുടെ കത്ത് വായിക്കാം. ഹായ് രഞ്ജിനി, സുഖമല്ലേ? എല്ലാവർക്കും. ഇപ്പോഴും എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന അവസ്ഥയാണ്. നിന്റെ ഗാനങ്ങൾ മുടങ്ങാതെ കേൾക്കുന്നു. രഞ്ജിനി എന്ന നിന്റെ പേര് ആരും ഇഷ്ടപ്പെടും. ഞാനും നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് വച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെയും എന്ന് ആഗ്രഹിക്കുന്നു. രഞ്ജിനിയിലെ രാജി ആവശ്യപ്പെടുന്ന ഗാനം ഇതാണ്. കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിലെ കുടമുല്ലക്കാവിലെ കുസൃതിക്കാറ്റേ എന്ന് തുടങ്ങുന്ന ഗാനം. എം കെ അർജുനന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും അമ്പിളിയും പാടിയ ഈ ഗാനം എഴുതിയത് ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ.

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. സ്ഥിരമായി രഞ്ജിനി കേൾക്കുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനാണ് ഞാൻ. രഞ്ജിനിയിൽ ഞാൻ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിശദവിവരം ചുവടെ ചേർക്കുന്നു. ഗാനം സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ. ചിത്രം തകിലുകൊട്ടാമ്പ്രം. ബാലു കിരിയത്തിൻ്റെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ കത്ത് അയച്ചിരിക്കുന്നത് വള്ളിക്കോട് കോട്ടയം വള്ളിക്കോട് നിന്നും തോമസ് പി. എം.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് പുതിയവിള വടക്ക് പേരാത്തുമുക്കിൽ നിന്നും സോമശേഖരപിള്ള, ഗീത, സനൽ, സായി, പാർവതി എന്നിവർ എഴുതുന്നത്. സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് ഒരു ഗാനം വെച്ചു തരണം. വെച്ചു തരുമല്ലോ. ബ്രഹ്മചാരി എന്ന സിനിമയിലെ ഞാൻ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം. ഞങ്ങൾ ഈ ഗാനം ഈ നിലയത്തിലെ എല്ലാവർക്കും, എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും, പുതിയവിള ആർ ദിലീപ്, ശൈലജ, കാഞ്ഞൂർ വാസുദേവൻ, പുല്ലംകുളങ്ങര പാണ്ഡവർ കൊട്ടാരത്തിൽ വിജയൻ പിള്ള എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വയലാറിന്റെ രചന വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

എത്രയും സ്നേഹമുള്ള രഞ്ജിനിക്ക് എനിക്ക് ഒരു ഗാനം വെച്ചു തരാമോ? ഞാൻ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഒക്കെ വച്ചു തന്നിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. എനിക്ക് വേണ്ട ഗാനം തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന സിനിമയിലെ ഇന്നല്ലോ നമ്മുടെ ജന്മദിനം എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനവും കേൾപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. മനോഹരനായി ഈ ഗാനം കേൾപ്പിക്കുന്നു. കണിയാപുരം രാമചന്ദ്രൻ എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി പൂർണ്ണമാകുന്നു. ഇതുവരെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകൾ എഴുതുക. എഴുതേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695-01-4.

0: News.
1: ആകാശവാണി ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ സന്തോഷ് വർമ്മ രചിച്ച് ജെറി അമൽദേവ് സംഗീതം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം. രചന സി റഹീം. തിത്തിരി പക്ഷി.
1: വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ചിറ്റി ടുയി, ചിറ്റി ടുയി എന്നിങ്ങനെയോ കീയേ കീയേ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവേ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: ചെറിയ പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ഡിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായ ഒരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും? തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിൻ്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക് നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടി എന്ന് വിളിക്കാറുണ്ട്.
0: പുരാതന കാലത്ത് തന്നെ തിത്തിരി പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിൽ ഒന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരി ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരി പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്യൻ യജുർവേദ പണ്ഡിതനായ വൈശമ്പായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം. തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കിന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം കൊത്തിപ്പെറുക്കി തിന്നു. അങ്ങനെയാണ് വൈശമ്പായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സി ജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയും തിത്തിരിയെയും കേരളത്തിന്റെ പലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം.

0: കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിൻ്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത് തവിട്ട് നിറവും തൂവലുകൾ തിളക്കവും ഉള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം തവിട്ട് നിറമാണ്. തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്. കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരി പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാകും. തിത്തിരി പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽക്കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരുങ്ങലിലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുവർ.
1: പൊതുവെ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്. എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞക്കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
2: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചു വിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.
1: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിന് താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാറ്റ്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
2: പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ അത് അനുകരിക്കാറുണ്ട്. മുട്ടയെ തട്ടാതെ പോ, മുട്ടയെ തട്ടാതെ പോ എന്നിങ്ങനെയാണ് കുട്ടികൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയുക. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം, പടനിലത്ത് ഒരു തിത്തിരി പക്ഷി കൂടൊരുക്കിയിരുന്നു. തിത്തിരികൾ നിലത്ത് ചെറിയ കല്ലുകൾ പെറുക്കി അടവെച്ച് അതിലാണ് കൂടൊരുക്കുന്നത്. കൊടും യുദ്ധമാണ്. ആനയും കുതിരയും തേരുകളും പായുന്ന പടനിലത്ത് തന്റെ മുട്ടയും കുഞ്ഞും നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് തള്ളപ്പക്ഷി മുട്ടയെ തട്ടാതെ പോയെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചിലകളിലൊന്നും ഇവയിരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം സമാപിക്കുന്നു.
1: മറു കിളിയേറ്റു പാടുമോ ഒരു കിളി പാട്ടുമൂളവേ.
0: രചന സി റഹീം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മൊഴിയുറവകൾ, ഡോക്ടർ കെ എം പായുമായി ജോസഫ് പാലക്കാപ്പള്ളി നടത്തിയ അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് വൈകുന്നേരം 5 മണിക്ക്.

ആകാശവാണി സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 4 വരെ ചലച്ചിത്ര ഗാനങ്ങൾ. ഗായത്രി ദേവി എന്റെ അമ്മ എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാട് രചിച്ച് ശ്യാം സംഗീതം നൽകി പി. സുശീല പാടിയ ഗാനം കേൾക്കൂ.

0: നിങ്ങളുടെ വീടിന്റെ മേൽക്കൂരയിൽ ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന വഴി സൗജന്യ വൈദ്യുതി സ്വന്തമാക്കൂ. 1 കോടി വീടുകളെ സൗരോർജത്തിലേക്ക് മാറ്റുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പരിസ്ഥിതി സൗഹൃദമായ ഊർജത്തിലൂടെ നാളെയുടെ ലോകത്തെ പ്രകാശപൂരിതമാക്കാം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോൺസന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. 1 കഥ 1 നുണക്കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് MD രാജേന്ദ്രൻ.

അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം ശ്വേത പാടിയ ഗാനം. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയതാണ് ഈ ഗാനം.

ഗോപിസുന്ദറിന്റെ ഈണത്തിന് ഈണത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഹരിനാരായണൻ, ചിത്രം 1983.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അടുത്ത ഗാനം പൂക്കാലം വരവായി. ഈ ചിത്രത്തിൽ കൈതപ്രം രചിച്ച ഔസേപ്പച്ചൻ ഈണം നൽകിയ ഗാനം. ഗായകൻ ജി വേണുഗോപാൽ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കളിമണ്ണ് എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകിയ ഗാനമാണ്. ഗായിക ശ്രേയ ഘോഷാൽ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളെ നമുക്കിനി കേൾക്കാം. എസ് രമേശൻ നായർ രചിച്ച്, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം മയിൽപ്പീലിക്കാവ്.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ് എം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. ആദ്യം ഇന്നലത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ഇതായിരുന്നു ഇന്നലത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം 70. 120 രാജ്യങ്ങൾ ഉൾപ്പെട്ട പട്ടികയിൽ സ്വീഡനാണ് ഒന്നാം സ്ഥാനത്ത്. ഇനി ഇന്നത്തെ ചോദ്യം, ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് വൈകുന്നേരം 5:55 രാത്രി 7:58 കേൾക്കാവുന്നതാണ്. ചോദ്യം ഒരിക്കൽ കൂടി, ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്? ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തമിഴ്മാലൈ.

0: സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദാദാ സാഹിബ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: കടയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
1: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
1: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
0: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
0: അയ്യോ,
2: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വർണ്ണക്കാഴ്ചകൾ.

ദൈവത്തിന്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന് പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയത്.

എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5 മണിക്ക് തുടർന്ന് കേൾക്കാം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: സമയം 5 മണി.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദിനി ചോക്ക് ടു ചൈന എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്.

മിന്നലെ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഷ് രാഘവേന്ദ്ര, ടിമ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വാലി, സംഗീതം ഹാരിസ് ജയരാജ്.

ആഷാ ബോസ്ലയും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തക്ഷക്. ഗാനരചന സുഖ്വീന്ദർ സിംഗ്, തേജ്പാൽ കൗർ. സംഗീതം AR റഹ്മാൻ.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
0: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ.
4: വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങളിൽ ഇനി വസൂൽ രാജ MBBS എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു രചിച്ച, ഭരത്വാജ് ഈണം പകർന്ന്, കൃഷ്ണകുമാർ, ശ്രേയാ ഘോഷാൽ എന്നിവർ പാടിയ ഗാനം കേൾക്കാം.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് ഹരിചരൺ, ചിന്മയി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കസിൻസ്.

山で2歳。

ഭൂൽഭുലയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന സമീർ, സംഗീതം പ്രീതം. അടുത്ത ഗാനം വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൻ പാടിയത്. ഗാനശില്പികൾ സന്തോഷ് വർമ്മ, അൽഫോൺസ് ജോസഫ്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അനശ്വരപ്രേമം ഞാനറിഞ്ഞില്ല എന്ന് തുടങ്ങുന്നത്, പാടിയത് ബിന്ദു സി പി. ഈ ഗാനത്തിൻ്റെ വരികൾ നമ്പീശൻ പി എസിൻ്റേതാണ്, ഇണ പകർന്നത് വിദക്ഷിണാമൂർത്തി.

ലളിതഗാനങ്ങളിൽ ഇനി തരിവള അണിഞ്ഞെത്തും കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് ബിന്ദു സി പി അഗസ്റ്റിൻ ജോസഫ്. ഗാനരചന പി ഉദയഭാനു. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി
2: പോകുന്നോ അതോ
1: ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിൽ നിന്നുള്ള ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉത്തരം: വ്യാഴം. ഗലീലിയോ ഗലീലി 1610 ദൂരദർശിനി ഉപയോഗിച്ച് കണ്ടെത്തിയ വ്യാഴം എന്ന ഗ്രഹത്തിന്റെ 4 ഏറ്റവും വലിയ സ്വാഭാവിക ഉപഗ്രഹങ്ങളെയാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. അയ്യോ, യൂറോപ്പ, ഗനീമിഡ്, കാലിസ്ട്രോ എന്നിവയാണ് ആ ഉപഗ്രഹങ്ങൾ. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. അറിയിപ്പുകൾ: ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ: ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭീമാ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്; 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി; 6:40 മൻ കി ബാത് പരിപാടിയുടെ പുതിയ അധ്യായത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി; 6:50 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം.

7:25 വാർത്തകൾ. 8 മണിക്ക് മൻ കി ബാത്ത് പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 7:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 7:55 അറിയിപ്പുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
4: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്ന

0: മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: participation in his Mann Ki Baat program on Akashwani today, Mr. Modi said this spirit was once again evident after he appealed to citizens to adopt certain measures in view of the prevailing warlike situation in West Asia. Mr. Modi had urged people to avoid buying gold, postpone non-essential foreign travel and use carpooling for some time.
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कहा था कुछ समय के लिए सोना खरीदने से बचें, लोगों से कहा था कि विदेश में छुट्टियां मनाने से बचें, लोगों से कार पुलिंग को भी बढ़ावा देने की अपील की थी, किसानों से केमिकल मुक्त खेती के लिए, खेत बचाने के लिए और प्राकृतिक खाद का ज्यादा से ज्यादा इस्तेमाल का आग्रह किया था। मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं।
0: India today categorically rejected allegations made by Pakistan regarding the recent incident in Karachi and termed as baseless. In response to media queries, External Affairs Ministry spokesperson Randhir Jaiswal said that instead of pointing fingers at others, Pakistan should look inwards and take credible action against the terror infrastructure on its territory. He said Pakistan should rid itself of its proclivity to rely on terrorism as an instrument of state policy. In men's cricket, hosts Ireland were 17 for no loss in 1.4 overs against India in the second and the final T20 international of the two-match series in Belfast when reports last came in. Earlier, India won the toss and elected to bowl. Ireland lead the series 1-0 after registering a 34-run victory over India in the opening T20 international on Friday. India will be aiming to level the series. In the ICC Women's T20 World Cup, India will take on Australia in their final Group A match at Lord's Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure their place in the semi-finals. And with that, we end this news bulletin.
2: Agashavani, Kozhikode. Thrissur Jilla Vrittantham.
3: തൃശൂർ ജില്ലയിലെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ഉള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ ഐഎഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒജി ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു.

0: പരിയാരം റേഞ്ചിലെ വിവിധ ഇടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് ഒരു മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജം പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടത്തുന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നത്തുകാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ ബാലാമണിയമ്മയുടെ ഉണ്ണി എന്ന കവിത, ആലാപനം എൽ ശിവദർശനം.

സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 45 സെക്കൻഡും. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം.

0: अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी सेशेल्स देशस्य राष्ट्रपतिः पैट्रिक हर्मनी च अद्य अपराह्णे विक्टोरिया नगरे द्विपक्षीय वार्ताम् अकुरुताम्। उभौ नेतारौ द्विपक्षीय सहयोगस्य सम्पूर्ण क्षेत्राणां समीक्षां कृतवन्तौ। सहैव पारस्परिक हितस्य क्षेत्रीय अन्ताराष्ट्रिय विषयेष् च स्वस्व मनोगतं विनिमयी कृतवन्तौ। तस्मात् पूर्वं सेशेल्स देशेन प्रधानमन्त्रिणे नरेन्द्र मोदिने पर्यावरण नेतृत्वस्य सर्वोच्च सम्मान गार्ड्स ऑफ द ब्लू होरिजन प्रदत्त। संयुक्त वार्ताहर सम्मेलनं संबोधयन् प्रधानमन्त्री नरेन्द्र मोदी अवोचत् यत् अयं गार्डियन ऑफ द ब्लू होरिजन सम्मानः मम कृते अथ भारतस्य नागरिकाणां कृते परम गौरवस्य विषयो वर्तते। प्रधानमन्त्री मोदी अवदत् यत् द्वयोर देशयोर दूरत्वं न्यूनीकर्तुं डिजिटल प्रौद्योगिकी प्रभावपूर्णं माध्यमं वर्तते। तेन एतदर्थं प्रसन्नता प्रदर्शिता यत् अद्य सेशेल्स देशे भारतस्य UPI तन्त्रस्य प्रवर्तनाय एकस्मिन् सहमति पत्रे हस्ताक्षरं क्रियमाणमस्ति। विदेश मन्त्रालयेन भारतीय नागरिकाः परामृष्टाः यत् सम्पूर्ण यात्रायाः कृते आवश्यकानि सर्वाणि यात्रापत्राणि विना कैलाश मानसरोवर यात्रा न क्रियन्ताम्। केचन भारतीय तीर्थयात्रिणः नेपाले अवरुद्धाः अभवन्, सहैव साहाय्यार्थं प्रार्थितवन्तः। एतां घटनामुद्दिश्य विदेश मन्त्रालयेन एषः परामर्शः प्रख्यापितः। पश्चिम एशिया क्षेत्रे सुरक्षा स्थितिः पुनरपि गभीरा जाता। अमेरिका ईरान देशयोर्मध्ये विद्यमानः युद्धविरामः खण्डितः। गतकतिपय होरासु च उभय पक्षाभ्यां परस्परं नूतनानि सैन्याक्रमणानि कृतानि। तेहरानेन वाणिज्यिक तैलवाहकपोतस्य उपरि ड्रोणाक्रमणं विहितमिति आरोपं विधाय अमेरिकया होर्मुज जलसन्धेः समीपे स्थितेषु दशसु ईरानी सैन्यस्थानकेषु वायुप्रहाराः कृताः। अद्य महिला विंशति प्रतिविंशति विश्वकप क्रिकेट स्पर्धायाः समूह ए इत्यस्य चरम स्पर्धायां भारतम् ऑस्ट्रेलिया दलेन सह स्पर्धिशिष्ट। एषा स्पर्धा लंडन नगरस्य लॉर्ड्स क्रिकेट क्रीडांगणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 आरभ्यते। इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3 ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി

0: ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000-ത്തിനുശേഷം പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന്

0: ിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നഗരത്തിലെ ബൈപ്പാസ് പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ മൂന്നിടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
0: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ സിഇഒമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3 ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
3: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
2: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135 പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
3: വഹാ INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രയ് കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുഛ് സ്വദേശി ഹൈ.
2: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
3: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ്നെ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
2: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
3: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കേ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കേ അനേക വിധ കാര്യക്രം ഹുവേ.
2: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
4: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിതശൈലി

0: യുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടു പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
2: अपनी खुशियां बांटने के लिए ऐसा काम किया है जो चर्चा का विषय बन गया है.
1: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
3: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവ കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയശീലങ്ങളെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
1: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങളിൽ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കെ രൂപമേ ഭാരത് കാ ഭാഗ്യ ഘട റഹി ഹൈ. ദോ സാൽ പഹലെ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കെ നയേ പരിസർ കെ ലോകാർപ്പണ കാ അവസര മിലാ ഥാ.
1: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമല ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
2: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയൻ കർത്തേ ഹൈ വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
1: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്ത

0: ആയി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ഗണേശ്ജിക്ക് മൂർത്തിയാ ബനാനേ കാ കാം ബഹുത് പഹലേ ശുരു ഹോ ജാതാ ഹൈ മൂർത്തി ബനാനേ വാലേ മൂർത്തിയോ കെ വ്യാപാർ സേ ജുഡേ ലോക് അഭി സേ സക്രിയ ഹോ ജാതേ ഹൈ ഇസ്ലിയെ മേരാ ആപ് സഭി സേ ഏക് ആഗ്രഹ ഹൈ ആപ് പ്രയാസ് കരേ കി ആപ്കെ ഘർ സൊസൈറ്റി യാ ആസ്പാസ് കി ജഗഹോ പർ ഗണപതി ബപ്പ കി ജോ മൂർത്തി സ്ഥാപിത ഹോ വോ ഹമാരെ ദേശ് കി മിട്ടി സേ ബനി ഹോ.
0: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
1: കാച്ച് ദ റെയിൻ യെ അഭിയാൻ ജരാ ഭി ഢീലാ നഹി ഹോനെ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കെ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാര്.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഓൾ ദ ചാമ്പ്യൻ സൈറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ്സ് ടെന്നീസ് ഓർ ബാഡ്മിന്റൺ ഓർ കുഛ് ബി ദേഖേ യു ടോപ് 10 ജോ പ്ലേയേഴ്സ് ഹോത്തെ ദേ നോ ഈച്ച് അദർ ഇറ്റ്സ് ഓൺ ദ ഡേ ദാറ്റ്സ് ഹൗ യു പെർഫോം റൈറ്റ് ഇറ്റ്സ് ഓൺ ദ ഡേ ഹൗ യു സോ you can only guess ki Shefali a karenge Ashley Gardner can do this and all that. That's history. It's exactly what you do in the next 1.5 hours at Lords.
4: Ji haan bilkul, kal pre मैच कॉन्फ्रेंस में स्मृति मानधना ने कहा भी था कि हमारे प्लेयर्स बिग बैश में खेलते हैं, उनके प्लेयर WPL में खेलते हैं, तो बहुत ज़्यादा हम एक दूसरे को जानते हैं. इस बीच फर्स्ट बॉल 20 में एक और श्रोता हमारे साथ जुड़ गए हैं. नमस्कार, स्वागत है आपका.
5: आनंद जी, आपको सबको नमस्कार. आपका रेगुलर श्रोता कारण हरगिज लीलाधर चोपड़े बात कर रहा हूँ. आनंद
4: जी नमस्कार.
5: नमस्कार. मेरा सर सवाल है कि हमारे पेसर बॉलर थे ये, तो हमारे पास में ऐसा लग रहा कि इतना बड़ा हमारा भारत देश है कि जैसे गलियों में क्रिकेट खेली सकते वैसे महिला कम क्रिकेट खेलती है. वो तो वजह नहीं है रविंद्र सर से, मैं इस बारे में डिस्कस करना चाहता हूँ कि पुरुषों में तो अब हमारे पास में बहुत गति के बॉलर है, लेकिन महिलाओं में ये जो समस्या है, क्या महिला कम भारत में क्रिकेट खेलती है, इसका ये कुछ है इसके ऊपर? और बैटिंग देखे थोड़ा गलत काम ऐसा लग रहा है. धन्यवाद.
4: तेज गेंदबाजों को लेकर बेंच स्ट्रेंथ की बात कर रहे हैं रविंदर.
6: देखिए, बेंच स्ट्रेंथ है हमारे पास. अरुणिति रही भी वही है, रेणुका ने बॉल किया और क्रांति गौड़ हैं. लेकिन अब जैसे जैसे अब ये अब भारत में अब क्रिकेट वुमेन्स के लिए बहुत पॉपुलर होता जा रहा है. अब तो देखिए लोकल डिस्ट्रिक्ट में लीग्स चल रही हैं उनके लिए, और अब तीन चार पाँच साल में जिस हिसाब से इनके ऊपर जो पैसा खर्च किया जा रहा है जो BCCI द्वारा, उसमें आपको बहुत ही जल्दी आपको और भी अच्छे और टैलेंट देखने को मिलेगा. छोटी छोटी जगहों से काफ़ी निकल के आ रहे हैं प्लेयर, मैं देख रहा हूँ लड़कियाँ भी काफ़ी निकल के आ रही हैं झारखंड से, बिहार वगैरह से. तो ये आपको जल्दी थोड़े दिनों में और भी अच्छा टैलेंट देखने को मिलेगा आपको.
7: One of the reasons probably for Indian pacers struggling easy conditions, and second, a lot of pace bowling all-rounders got injured ahead of the World Cup. Getting back to India's batting, Soumitro, Harmanpreet Kaur somehow hasn't looked in rhythm. There's no pattern to her dismissals, but she's been struggling to score runs fluently.
3: Absolutely, that you can see the lack of confidence can be seen in the way she has, the number of positions she has batted. If she was confident and she had the rhythm, then she would have perhaps batted in the top 4 or 5. Although, you know,

0: Verma. Let's see what she actually runs in down wide from the umpire, drives it down straight, but there's a fielder at mid-off, so no damage done, and a dot delivery coming in here. So 5.2 overs, and it's 37 without loss. With that great boundary, Shefali Verma has completed 500 runs versus Australia in T20 International. So while Shefali Verma thrives against Australia, similarly, I think Smriti Mandhana also had got 850s against them. She is also great. She loves to play against Australia. Harmanpreet, Indian skipper, also have got five. And this time, she waited for it. Outside the Austin delivery, waited, and just cheered it down to the third area for four. So that four brings in 41.
1: Ye laga, abha ka choka.
0: So that boundary, as I mentioned, India are ensuring that they're picking up boundaries every over. And this time she waited for the ball to come and just given the direction to the ball in the third region for four. So that four in with that four, India score moves on to 41 in 5.3 overs with Shefali Verma on 19 of just 12 deliveries that she has placed. So she has hit a 6-2 boundary she's picked, and Smriti Mandhana with four boundaries on 21 of 21. This time a full and delivery. Plays it along the ground. By the time the ball reaches the deep extra cover region, batsman has time to cross for a single. So 42 without loss. A great cautious start by Indian. And there's some the movement that Smriti Mandhana can Shefali Verma, I beg your pardon, can see in the ball, and she indicates to her fellow player that be watchful of that, and that would make they both of them a little more cautious to see what can be done. Once again, this time again, a ball in the air, one bounce, two bounce, three bounce, but there's a man at deep mid, there's a woman at deep mid wicket, picks it up, throws it back, and batsman has ample time to cover for one more single. 43 without loss, 5.3 overs, and that's a great start where they're actually cruising at a run rate of 7 runs per over.
2: ICC World's T20 Cricket World Cup. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 25:27. മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൗഹൃദത്തെ വിശ്വാസമായും വിശ്വാസത്തെ സഹകരണമായും സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
4: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാകെ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ മനാ റഹേ ഇൻ 50 വർഷോ കി യാത്ര മേ ഹംനേ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ

0: और सहयोग को जन कल्याण में बदला है। हिंद महासागर ने भारत और सेशेल के संबंधों को सींचा है।
1: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
0: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ ഹൈ, ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ, നയേ നയേ എഐ ഇന്നോവേഷൻ സാമനെ ആ റഹേ ഹൈ. ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ഹൈ, ലോഗോ കീ ക്രിയേറ്റിവിറ്റി കോ കൈസേ ബചായേ രഖ ജായേ. നയി ടെക്നോളജി കേ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസേ ജുഡേ രഹേ. ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ.
1: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3 അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൌണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കരുത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും ജർമ്മനിക്ക് പരാഗ്വേയും ഫ്രാൻസിന് സ്വീഡനും സ്പെയിനിന് ആസ്

0: രാഷ്ട്രീയമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
1: വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് ടി ട്വന്റി പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 ഓവറിൽ 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3-ൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ICC വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ
3: സൗത്ത് ആഫ്രിക്ക, ദേ വോണ്ട് ടു അവോയ്ഡ് ദാറ്റ് ദിസ് ടൈം. സദർലാൻഡ് ജംപ്സ് ഇറ്റ് and a lower delivery and she somehow manages to push it, drives it rather onto the deep square leg region, and Ashley Gardner fields it, throws it back to the keeper Beth Mooney, but batsman has ample time to stroll for a single there. So that takes Indian score to 52. 4 deliveries gone, 2 runs has been scored. Score rate now 6.78 runs per over. A good start and a good and a cautious start for Indian women here. Again, Shefali was looking to drive it. She actually moves ahead to play the ball, but then checks her shots and then somehow navigate it on the onside and crosses for a single. So just 4 runs off this, 5 deliveries. 53 on board already with 7.5 runs over. So this has been a good over from Australians' point of view, where they are going for the boundaries. But this time, after 6 overs, there's no boundary, and Smriti must be looking for that. But no, a good length delivery drives it down. There's Ashley Gardner in the deep and throws it back to the keeper. That's the end of over number 8, India 54 without loss.
4: तुम रिपोर्ट्स लाई हो ना?
5: नहीं, मुझे लगा तुम लाए हो.
4: तुम हो ही भुलक्कड़.
5: भूल बस इतनी है कि तुमसे शादी कर ली.
6: लड़िए मत, जानिए आभा के बारे में.
7: आभा
6: यानी आयुष्मान भारत हेल्थ अकाउंट, जहां आप अपने मेडिकल रिकॉर्ड सुरक्षित रख सकते हैं और जब चाहें और जहां चाहें ये रिपोर्ट्स दिखा सकते हैं. आभा, सेहत के सफर में आपका हम सफर. आज ही आभा ऐप डाउनलोड करें या डायल करें 1-4-4-7-7.
8: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
9: 7.37 की औसत से भारत ने 54 रन बना लिए हैं अब तक, और मंधाना है 29 पर और शेफाली वर्मा 23 पर इस समय बल्लेबाजी कर रही हैं. गार्डनर को दोबारा गेंदबाजी के लिए बुलाया गया है. गार्डनर जो कि अपने पहले ओवर में काफी महंगी साबित हुई थी, स्मृति सामना करेंगी. फ्लाइटेड गेंद, इसे उठाकर खेला एक्स्ट्रा.

0: पारी का 85 भारत ने बनाए हैं 12 ओवर्स के बाद, और 8 ओवर्स में 10 की औसत से अगर 80 रन बनते हैं तो 165 रन का लक्ष्य दे पाएगा। देखना यह है कि आक्रमण भारत का किस तरह से रहेगा। हैमिल्टन को गेंदबाजी के लिए बुलाया गया है। स्क्वायर ड्राइव कप्तान हरमनप्रीत का डीप बैकवर्ड पॉइंट की तरफ, और जब तक गेंद को फील्ड किया जाए एक रन भागने का मौका। 86 हुआ भारत का स्कोर। अभी अभी स्मृति मंधाना आउट हुई जब भारत का स्कोर 83 था, और हमारे स्टेटिस्टिशियन जतिन सूद हमें बता रहे हैं कि स्मृति ये चौथी बार है कि अपने 172 T20 मुकाबलों में रन आउट हुई हैं। 172 पारियों में वो ये चौथी बार रन आउट हुई हैं। ज्यादा रन आउट नहीं होती हैं अगर आज गलती कर बैठी। हैमिल्टन ओवर द विकेट, बाएं हाथ की धीमी गति से फेंकी हुई गेंद हवा में, मगर किसी तरह का कोई नुकसान नहीं। मिडॉन पर इस गेंद को खेला गया था जमाइमा की तरफ से, और एक रन भागने का मौका। इस ओवर में 2 गेंदों में 2 रन, 87 भारत का स्कोर 2 विकेट के नुकसान पर।
1: आईसीसी वीमेंस टी20 क्रिकेट वर्ल्ड कपिल इंग्लैंडले लॉर्ड्स क्रिकेट ग्राउंडिल इंडियम ऑस्ट्रेलियन तमिल നടക്കുന്ന മത്സരത്തിന്റെ തൽസമയ വിവരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിവരണം ഇനി 9:15 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ 59:55. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്നാഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1 സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാർ

ോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും

ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ട് വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി.

ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിൻ്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ 10 ആണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു.

അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ച് അറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ

0: നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മീനത്തിൽ താലികെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705-ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുപാതം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക്

0: അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ്. ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് ആരോഗ്യമേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ PM ഫാമിലി കെയർ ട്രാക്കറിന്റെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. അനീമിയ മുക്ത ഭാരത് അഭിയാനായുള്ള പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പുറത്തിറക്കും. ഗ്രാമീണ തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത് ഭാരത് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് 151,000 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹൻ. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിൽ ഹെലികോപ്റ്റർ തകർന്ന് വീണ് 14 മരണം. മരിച്ച എല്ലാവരും സൌദി പൌരന്മാരാണെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ശ്രീനഗറിലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും ഫീൽഡ് തലത്തിലുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെ കൈലാസ് മാനസരോവർ യാത്ര ആരംഭിക്കരുതെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ യാത്ര നടത്തുന്നതിനിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരിൽ നിന്ന് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in. സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രിയങ്കാഗാന്ധി MP. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അവർ. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ വിപണി അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇതിനനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി മരുന്ന് നൽകും. സംസ്ഥാനത്ത്

പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി മന്ത്രി കെ മുരളീധരൻ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം സംഗീതജ്ഞൻ ടി എം കൃഷ്ണ പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ തുരീയം സംഗീതോത്സവ വേദിയിൽ നടന്ന

0: മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. ഇതുവരെ ആകെ 4925 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5277 പേർ അറസ്റ്റിലായി. ലോകത്തിലെ ഏറ്റവും ശക്തവും ചലനാത്മകവുമായ ഒന്നാണ് ഇന്ത്യ യുഎഇ ബന്ധമെന്ന് യുഎഇ സഹകരണ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച സിഎ ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാശ്മീരം എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രക്തസാക്ഷികൾ സെന്താബാദ് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്.

യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സമറിൻ ബത്ലഹീം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിൽ
1: This is Akashvani, the news read by Amrit Bhushan.

ഇപ്പോൾ സമയം 11:10. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.